ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഇന്ന് ശകവർഷം 1948, ആഷാഢം 18. മലയാള വർഷം 1201, മിഥുനം 25. 2026 ജൂലൈ 9, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 4 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ എം എം ബഷീർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ വിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി പാട്ടുപെട്ടി, 7:45 കവരത്തി ഗവൺമെന്റ് നോർത്ത് ജെ ബി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരി സൻഫ മുനീർ പങ്കെടുക്കുന്ന ഇമ്മിണി ബല്യലോകം എന്ന പരിപാടി, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില. കവരത്തി ദ്വീപിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അഗത്തി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അമിനി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി ഇനി 6:55 തുടർന്ന് കേൾക്കാം.

ഇന്ന് ഉദയഗീതത്തിൽ സരിത ആർ സി നായർ ആലപിച്ച ഗാനങ്ങളാണ് കേട്ടത്. ഉദയഗീതം സമാപിച്ചു. ആകാശവാണി.

0: प्रभात फेरी സ്വാഗതം പ്രഭാതഭേരിയിലേക്ക്. ആദ്യം പത്രവൃത്താന്തം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. PSC ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കാലവർഷം കനക്കുമെന്ന് മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ 80 സേനാ താവളങ്ങളിൽ US സൈന്യം വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ അവസാനിച്ചെന്നും ഇറാനുമായി ഇനി ഒരു ഇടപാടിനും ഇല്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. വെടിനിർത്തൽ കരാറുകൾക്ക് വിരുദ്ധമായി ഇറാനും US പരസ്പരം ആക്രമിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചത്. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് നടക്കും. രാത്രി 10 മുതൽ ബ്രിസ്റ്റോളിലാണ് മത്സരം നടക്കുന്നത്.
1: ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. എന്നാൽ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന ചില അപ്രായോഗികമായ ഉത്തരവുകൾ അർഹരായ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് KSRTC ബസ്സുകളിലെ ഭിന്നശേഷി യാത്രാ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്നത്. പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് യാത്രാനുകൂല്യം നേരത്തെ തന്നെ ഗവൺമെന്റ് അനുവദിച്ചിരുന്നതാണ്.
1: കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്.
2: വരുമാന പരിധിയും ഒപ്പം തന്നെ പാസിന്റെ കാലാവധി പുതുക്കാതെയും വന്നതുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ ഈ യാത്രാനുകൂല്യം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്നു. കമ്മീഷനേറ്റിൽ വന്ന ഒരു പരാതി, ആലപ്പുഴയിലെ ഭിന്നശേഷിക്കാരനായ ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയുള്ള ആള് അദ്ദേഹത്തിന്റെ പാസ് എക്സ്പയറി ആയി കഴിഞ്ഞു. അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് ഒരു യാത്രാമധ്യേ KSRTC കണ്ടക്ടർ കണ്ടുപിടിക്കുകയും പൈസ ചാർജ് മുഴുവൻ വാങ്ങിക്കുകയും ഇതിന്റെ വാലിഡിറ്റി തീർന്നു പോയതിനാൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്തതിന്റെ പ്രകാരം KSRTC ഓഫീസിൽ നിന്ന് 3200 സംതിങ് രൂപ അതും അടക്കി

0: ണം എത്രയും പെട്ടെന്ന് ഫയലോട് കൂടി എന്നൊക്കെ പറഞ്ഞ് കത്ത് വന്നു. അദ്ദേഹം കമ്മീഷനിൽ പരാതി തന്നു. കമ്മീഷനിലെ ആ ഫയൽ റേസ് ചെയ്യുകയും അത് കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുകയും അവർ വേണ്ട ക്രമീകരണം നടത്താം എന്നുള്ള ബഹുമാനപ്പെട്ട ഭിന്നശേഷി കോടതിയുടെ നിർദ്ദേശം പാലിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടതല്ലാതെ പിന്നീട് അദ്ദേഹത്തോട് ഇത് വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. 20,000 രൂപ വാർഷിക വരുമാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വില്ലേജ് ഓഫീസിൽ ഇവർ ചെല്ലുന്നത്. കിട്ടുന്ന 2,000 രൂപ മാസം കിട്ടുന്ന ക്ഷേമ പെൻഷന് കൂട്ടുമ്പോൾ അതിൽ കൂടുതൽ വരും. യഥാർത്ഥത്തിൽ ഇതൊരു ജീവനാംശമായിട്ടാണ് കരുതേണ്ടത്. പക്ഷെ അതൊരു വരുമാന മാർഗമായി കണക്കാക്കി വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതാവുന്നു, സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കെ എസ് ആർ ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അല്ല എന്ന് പറയുന്നു. എത്രയോ കാലങ്ങളായിട്ടാണ് ഈ വരുമാനം നിലനിൽക്കുന്നത്. അത് മാറ്റിയെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നിരവധി തവണ കമ്മീഷനിൽ നിന്ന് ഭിന്നശേഷി അപേക്ഷകളുടെ ഒപ്പം കത്തുകൾ പോയിട്ടുള്ളതാണ്. നാളെ ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല.
1: രക്ഷാകർത്താവായ കൃഷ്ണമൂർത്തി,
2: വീൽചെയറിലാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം, മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ വേറെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയാലും അവന്റെ എപ്പോഴും അവൻ ഈ ബസ്സുകൾ പോകുമ്പോഴത്തേക്ക് അവൻ എങ്ങനെയെങ്കിലും ഒരു ബസ്സിൽ കയറണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അത് നമുക്ക് പൂർത്തീകരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഒരു പൊതുഗതാഗത സമ്പ്രദായത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. ഒന്നെന്ന് പറയുന്നത് വരുമാന പരിധികൾ നിശ്ചയിക്കുമ്പോൾ സ്പെഷ്യൽ ആൾക്കാർക്കുള്ള വരുമാന പരിധി മാസം 2,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന ആൾക്കാർക്ക് ഫ്രീ പാസ് പോലും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഖേദകരമായൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാർജിനൽ സെക്ഷനാണ് ഈ സൊസൈറ്റിയുടെ. നമ്മൾ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 3% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷനെ വരുള്ളൂ ഇങ്ങനെ സ്പെഷ്യൽ ആൾക്കാരെന്ന് പറയുന്നത്. അവർക്ക് സൗജന്യ യാത്ര സർക്കാരിന് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് സർക്കാർ സീരിയസ് ആയിട്ട് ആലോചിക്കണോ എന്നുള്ളത് രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാസിന് ഉപരി നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറാൻ എന്റെ മോനെ പോലുള്ള ആൾക്ക് അവന് 27 വയസ്സായി, അവൻ വീൽചെയറിലാണ്, ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അവന് കയറാനുള്ള സൗകര്യങ്ങൾ ഒരു ബസ്സിൽ പോലും ഇല്ല എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റി ആവാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുഗതാഗതം നമുക്ക് ഒരിക്കലും ഇൻക്ലൂസീവ് ആവുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് പേരൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കിഡ്സിന്റെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്.
1: ഭിന്നശേഷി എംപ്ലോയീസ് സൊസൈറ്റി നടത്തുന്ന ഡെയ്സി ജേക്കബ്,
3: ഫ്രീ ബസ് സർവീസ് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയപ്പോ അവര് വരുമാന പരിധി ഒന്നും നോക്കിയില്ല. പക്ഷെ ഭിന്നശേഷിക്കാർക്ക് എന്ത് തന്നെ തന്നിരുന്നാലും അതിന്റെ അളവ് നോക്കുന്നുണ്ട്. കുടുംബത്തിന്റെ വരുമാനം അല്ലെങ്കിൽ വീട് മൊസൈക്ക് ഇട്ടതാണ്, അവർക്ക് 4-വീലർ ഉണ്ടോ, ഇപ്പൊ അതിനകത്ത് ചെറിയ ഇളവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും ബുദ്ധിമാന സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഡിപ്പെൻഡന്റ് ആണ്. അതായത് അവർക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഒരിക്കലും അങ്ങോട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടു പേരില്ലാതെ ഒരു കുട്ടി ഒരു അച്ഛനോ അമ്മയോ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് മറ്റുള്ളവരുടെ ശമ്പളമോ മറ്റുള്ളവരുടെ പൈസ എടുത്താൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇപ്പം അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന എന്റെ അനിയത്തി അങ്ങനെയാണ്. 52 വയസ്സുണ്ട്, എന്റെ കൂടെ തന്നെയാണ് ആ കുട്ടി താമസിക്കുന്നത്, അവളെ ഞാൻ നോക്കുന്നതും. പക്ഷെ ഈ ഗവൺമെന്റിന് ഒരു വരുമാനമില്ല, കാരണം എനിക്ക് പെൻഷൻ ഉണ്ട്. ഞാൻ ജോലിയുള്ള ആളായിരുന്നു, എന്റെ പെൻഷൻ വെച്ച് എന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് എന്റെ പെൻഷൻ വെച്ച് ആ കുട്ടിയുടെ വരുമാനം കണക്കാക്കുക. അപ്പൊ അതിന് പെൻഷൻ കട്ട് ചെയ്തു. കിട്ടിക്കേണ്ട 4 വർഷമായിട്ട് കിട്ടി വാങ്ങിച്ചായിരുന്നു ഞാൻ, പക്ഷെ അവരത് പുതുക്കാൻ ചെന്നപ്പം ഇതുപോലെ എന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്റെ പെൻഷനുടെ വരുമാനമായിട്ട് കൂട്ടുന്നു. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ ആരെങ്കിലും സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ പോലും അത് തയ്യാറാകാത്ത വിധത്തിലാണ് ഈ നിയമങ്ങളും നിലപാടുകളും.
1: രക്ഷാകർത്താവ് സൗമിനി,
4: എനിക്കൊരു ഭിന്നശേഷി കുട്ടിയുണ്ട്. ഞങ്ങള് കെ എസ് ആർ ടി സി ബസ്സിന് പാസ്സെടുത്തു. പാസ്സെടുത്ത വരുമാന പരിധിയുള്ള വെക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൺസെഷൻ കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് വരുമാന പരിധി ബി പി എൽ കാർഡ് റേഷൻ കാർഡിന്റെ വ്യത്യാസത്തിൽ ബി പി എൽ കാർഡ് ആകുമ്പോൾ പകുതി പൈസയാണ് കൺസെഷൻ വരുന്നത്. നമുക്കത് വരുന്നില്ല, നമ്മൾ എ പി എൽ ആണ്. അപ്പോ നമുക്ക് ആ കൺസെഷൻ കിട്ടുന്നില്ല, അത് കിട്ടണം. പിന്നെ 40 കിലോമീറ്റർ ആണ് അവര് വെച്ചിരിക്കുന്നത്, അത് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുട്ടികളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ 40 കിലോമീറ്ററിൽ ആയിരിക്കില്ല നമുക്ക് യാത്ര ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനൊരു തീരുമാനം എടുത്ത് അറിയിക്കണം.
1: ഡോക്ടർ പി ടി ബാബുരാജ്,
0: യു ഡി എഡ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ പോലും പറയും ഇത് പോരാ, മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ അത് കാണിക്കൂ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ അവിടെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും യാത്രാവേളയിലൊക്കെ ആണെങ്കിലും ഒക്കെ. പിന്നീട് ഞാൻ കേട്ടൊരു കാര്യം, ഈ സർട്ടിഫിക്കറ്റ് ഈ പാസ് കൊടുക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സി നിയമിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഇവരുടെ ഡിസബിലിറ്റി പരിശോധിക്കേണ്ടത്. ഇപ്പൊ കാലാണോ കൈയാണോ ശരീരത്തിൽ ഏതെങ്കിലും അവയവങ്ങളാണോ ബുദ്ധിമുട്ടുള്ളതെന്ന് ആ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കാർഡ് ചെയ്യാൻ പാടുള്ളൂ, പാസ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ

0: കാര്യമൊന്നും ആക്ടിൽ പറയുന്നില്ല. ഭിന്നശേഷിക്കാരുടെ ശാരീരിക മാനസിക വിഷമങ്ങളെ അസസ് ചെയ്യാൻ ഒരു ഗവൺമെന്റിന്റെ ബോർഡുണ്ട്, മെഡിക്കൽ ബോർഡുണ്ട്, അവരാണ് അസസ് ചെയ്യേണ്ടത്. ഭിന്നശേഷിക്കാരുടെ സീറ്റുകൾ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പ്രത്യേകിച്ചും ഇല്ല എന്നാ പറയുന്നത്. പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ കയറിയാൽ പോലും അത്തരം ബസ്സുകളിൽ ഈ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ഏത് വാഹനമാണെങ്കിലും ഗവൺമെന്റിന് കീഴിലുള്ള വാഹനമാണെങ്കിലും അവർ പൂർണ്ണമായ ചാർജ് കൊടുത്ത് ബസ്സിൽ കയറുമ്പോൾ അവർക്ക് അതിന്റെ സീറ്റ് അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് സൂപ്പർഫാസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നോ ഓർഡിനറിയോ എന്നുള്ള വിവേചനം കാണിക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്ന് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് ഈ ഡിസ്ക്രിമിനേഷന്റെ അർത്ഥം മനസ്സിലാക്കാനിട്ടാണോ എന്തോ അറിയില്ല, അവർ അത് തന്നെ ഇപ്പോഴും കാണിക്കുന്നു.
1: ഭിന്നശേഷി ക്ഷേമ സംഘടനയായ കേരള പരിവാർ സ്റ്റേറ്റ് സെക്രട്ടറി ബെന്നി എബ്രഹാം,
2: 2024 കേരള സർക്കാരിന്റെ ഓർഡർ അനുസരിച്ചിട്ട് 20,000 രൂപ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്ക് കൺസെഷൻ ലഭിക്കത്തില്ല. കാരണം അവരുടെ വരുമാനപരമായി സാമൂഹ്യ ക്ഷേമ പെൻഷൻ പോലും 2,000 രൂപയായിരിക്കുമ്പോൾ ഈ മേഖലയോട് കാണിക്കുന്ന അനീതിയാണത്. പലപ്പോഴും റെയിൽവേ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിലും ടിപ്പുകളുള്ളത് ആളുകൾക്ക് അക്സസബിൾ അല്ല. അതിന്റെ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാണ്. ഇതോടൊപ്പം തന്നെ കോർത്തിണക്കി പറയാനുള്ളത് ഇവരോട് കാണിക്കുന്ന നീതി നിഷേധമാണ്. 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരം ഈ മേഖലയ്ക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന എന്നുള്ളതാണ്. ഇപ്പോഴും മാറി വന്ന ഓരോ സർക്കാരുകളും ഈ മേഖലയുടെ അനീതി മാത്രമാണ് കാണിക്കുന്നത്. മറ്റ് മേഖലയുള്ള ആളുകൾക്ക് സൗജന്യങ്ങൾ നൽകുമ്പോഴും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യേഷൻ മേഖലയിലെ പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. 2024 ഗവൺമെന്റ് ഓർഡർ കാര്യം ഒരു വ്യക്തിക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2,000 രൂപ ആയിരിക്കുമ്പോൾ ഒരു വർഷം തന്നെ 24,000 രൂപ വരും. എന്ത് ഉദ്ദേശിച്ചാണ് സർക്കാർ ഇങ്ങനെയൊരു ഓർഡർ ഇറക്കിയെന്നുള്ളത് പരിവാർ കേരളയ്ക്ക് തീർച്ചയാണ് അതിന്റെ അർത്ഥം ശക്തമായ പ്രതിഷേധവും സംശയങ്ങളും ഉണ്ട്.
1: ഫയലുകളിലെ ചുവപ്പ് നാടുകളും അപ്രായോഗികമായ വരുമാന നിബന്ധനകളും കവർന്നെടുക്കുന്നത് ഒരു ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെയാണ്. മാസം തോറും നൽകുന്ന 2,000 രൂപയുടെ ക്ഷേമ പെൻഷൻ കാണിച്ച് അവർക്ക് ഏറെ ആശ്വാസകരമായിരുന്ന യാത്രാ സൗകര്യം ഇല്ലാതാക്കുന്നത് കടുത്ത അനീതിയാണ്. വരുമാന പരിധി യാഥാർത്ഥ്യ ബോധത്തോടെ ഉയർത്തുകയോ അതല്ലെങ്കിൽ ക്ഷേമ പെൻഷനെ ഈ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം.

പ്രഭാതഭേരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

വൃത്തിയറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: 16:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെല്ലറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബളയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്രസിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
4: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
3: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെയു ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേടു സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
3: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ഡോസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
3: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും.

0: പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ എൽ ടി സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ കെ കെ രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ എം എം ബഷീർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 കവരത്തി ഗവൺമെന്റ് ജെ ബി സ്കൂൾ ഈസ്റ്റിലെ കൊച്ചുകൂട്ടുകാരി സെൻഫ മുനീർ പങ്കെടുക്കുന്ന ഇമിണി ബല്യലോകം എന്ന പരിപാടി, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. മാത്രമല്ല ജൂലൈ 9 വരെ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ആയതിനാൽ മേൽപ്പറഞ്ഞ ദിനങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു.

0: ആകാശവാണി കവരത്തി. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എം ബഷീർ.
1: ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം എന്നിവയ്ക്ക് പരമപ്രാധാന്യം നൽകുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ അവ നമ്മുടെ സമാധാന ജീവിതത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ഐശ്വര്യത്തെയും മാത്രമല്ല വ്യക്തി ജീവിതത്തെ പോലും അത് നശിപ്പിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മുക്തമായ ഒരു സാമൂഹിക ജീവിതം, വ്യക്തി ജീവിതം നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ ജനിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ജനനം യാദൃച്ഛിക സംഭവം മാത്രമാണ്, പക്ഷേ മരണം സുനിശ്ചിതമാണ്. ജനന മരണങ്ങൾക്കിടയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മനുഷ്യനായി ജീവിക്കുക എന്നതാണ്. അതുമാത്രമാണ് ഇന്ന് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഹിന്ദുവായോ മുസ്ലിമായോ ക്രിസ്ത്യാനിയായോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവനായോ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെയൊക്കെ ആയാലേ ശരിയാവുകയുള്ളൂ എന്നുപോലും വന്നിരിക്കുന്നു. മനുഷ്യജാതി എന്നൊന്നില്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ഡയോജനിസ് എന്ന തത്വജ്ഞാനി ഗ്രീസിലെ തെരുവിലൂടെ പട്ടാപ്പകൽ പന്തവും കൊളുത്തിപ്പിടിച്ച് പോവുകയായിരുന്നു. വഴിയിൽ കണ്ടവർ ചോദിച്ചു, ഹേ ഡയോജനിസ്, പട്ടാപ്പകൽ താങ്കൾ പന്തം കത്തിച്ചു പിടിച്ചിരിക്കുന്നത് എന്തിന്? ഡയോജനിസ് പറഞ്ഞു, ചുറ്റും അന്ധകാരമാണ്. ഹേ ഡയോജനിസ്, താങ്കൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഒരു മനുഷ്യനെ. ഈ കാണുന്നവരൊന്നും മനുഷ്യരല്ലേ ആണെന്ന് തോന്നുന്നില്ല. മനുഷ്യ മനസാക്ഷിയാകുന്ന ഡയോജനിസ്

0: പട്ടാപ്പകൽ പന്തവും കൊളുത്തിപ്പിടിച്ച് നമ്മുടെ ഇടയിൽ മനുഷ്യനെ അന്വേഷിച്ച് നടക്കുകയാണ്. ജാതികളിൽപ്പെട്ടവർ, മതങ്ങളിൽപ്പെട്ടവർ, പാർട്ടികളിൽപ്പെട്ടവർ എല്ലായിടത്തുമുണ്ട്. മനുഷ്യനെവിടെ? സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ദയാദാക്ഷിണ്യങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന മനുഷ്യൻ എവിടെ? ഒരു മതത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ടവരെ വെറുക്കുന്നു, ഒരു ജാതിയിൽപ്പെട്ടവർ മറ്റൊരു ജാതിയിൽപ്പെട്ടവരെ ഹിംസിക്കുന്നു. ഒരേ മതത്തിൽപ്പെട്ടവർ, ഒരേ ജാതിയിൽപ്പെട്ടവർ, ഒരേ പാർട്ടിയിൽപ്പെട്ടവർ പരസ്പരം വെട്ടിമരിക്കുന്നു. മനുഷ്യത്വത്തിന് എന്തോ രോഗം പിടിപെട്ടിരിക്കുന്നു. ഏതു ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും മർദ്ദനമേൽക്കുന്നതും മരിച്ചു വീഴുന്നതും മനുഷ്യനാണെന്ന കാര്യം നാം മറന്നുപോകുന്നു. മതം, ജാതി, പാർട്ടി ഇതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആർക്കും എന്ത് വിശ്വാസവും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ജാതിയും മതവും മറ്റുള്ളവരെ എതിർക്കാനും കയറി അടിക്കാനുമുള്ള ഐഡന്റിറ്റി കാർഡല്ല. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം മാറിപ്പോകുന്നു. മറ്റു മതത്തിലോ ജാതിയിലോ പാർട്ടിയിലോ പെട്ടവരും മനുഷ്യരാണ് എന്നും അവരും ഇവിടെ എന്നെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് എന്നും അറിയാത്തിടത്തോളം സത്യാസത്യങ്ങളോ ധർമ്മധർമ്മങ്ങളോ ഞാൻ അറിയുന്നില്ല. സ്വന്തം മതവിശ്വാസത്തെയോ രാഷ്ട്രീയ വിശ്വാസത്തെയോ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മറ്റൊരു മതവിശ്വാസിയെയോ രാഷ്ട്രീയ വിശ്വാസിയെയോ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആദരിക്കാനും സാധിക്കണം. ഒരു മതവും ഒരു രാഷ്ട്രീയ സംഹിതയും മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളും മനുഷ്യന്റെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എല്ലാ രാഷ്ട്രീയ തത്വങ്ങളും മനുഷ്യന്റെ ഭൗതികമായ നേട്ടങ്ങളെ ലക്ഷ്യമാക്കുന്നു. ഏത് മതമാണ് സത്യം? ഏത് രാഷ്ട്രീയ തത്വസംഹിതയാണ് സത്യം? ആർക്കറിയാം? സത്യം എവിടെയോ മറഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ എല്ലാറ്റിലും സത്യമുണ്ടാവാം. എല്ലാം സത്യത്തിന്റെ നിഴലുകളുമാവാം. മനുഷ്യനാവുക, മനുഷ്യനായി ജീവിക്കുക എന്നത് തന്നെയാണ് ഇക്കാലത്ത് ഏറ്റവും പ്രയാസകരമായ കാര്യം. ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഒരു തുള്ളി വെളിച്ചം മനസ്സിൽ കടന്നേക്കാം. എല്ലാ കവാടങ്ങളും തുറന്നിടുക. അല്ല, എല്ലാം കൊട്ടിയടിച്ച് ജീവിക്കാനാണ് നാം തുടങ്ങുന്നതെങ്കിൽ വെളിച്ചം എങ്ങനെ കടന്നു വരും? കവി അയ്യപ്പ പണിക്കർ പാടിയതുപോലെ, ബോധിവൃക്ഷത്തിണൽ പറ്റി നിൽക്കേണ്ട, ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ, കാൽവരിക്കുന്നിൻ കഥ പാടേണ്ട, കാണിനേരം മനുഷ്യനാമെങ്കിൽ.
1: ഡോക്ടർ രേമം ബഷീർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്യ ലോകമെന്ന പരിപാടിയിലൂടെ.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്യ ലോകമെന്ന പരിപാടിയിലൂടെ.

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദീപു വിശേഷം അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോടെ.

ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9 4 9 6 2 8 2 3

3 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ഫെയിം ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282333 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആണ് മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിലുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം.

0: ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
1: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബുമൂസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യുഎസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8-ൽ ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി 1152 kHz. ഇപ്പോൾ സമയം 7:35:23. ആകാശവാണി കവരത്തി നിലയത്തിന്റെ പരിപാടിയായ ഫാട്ടുപെട്ടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം. ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്, സ്വാഗതം. ഒരുപാട് നാളായല്ലോ ശബ്ദം കേട്ടിട്ട്. സുഖാണോ?
3: അതെ, ഞാന് വിളിച്ചിരുന്നില്ല, എൻഗേജ് ആയിരുന്നു, കിട്ടിയില്ല. പിന്നെ ഇപ്പൊ കോഴിക്കോട്ടാണ്. കോഴിക്കോട്?
2: ആഹാ, കോഴിക്കോട്ടാണോ?
3: ആ, കോഴിക്കോട്. മകന്റെ വാര്യയുടെ പ്രസവുണ്ടായിരുന്നു. അങ്ങനെ മകൾ പരിവാരെ കൊണ്ട് കെട്ടിയ മകളുടെ പ്രസവം ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ക്ലിനിക്കിൽ എടുത്ത് വീടെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി.
2: ഓക്കെ, അപ്പൊ ഏതായാലും സന്തോഷകരമായ ഒരു മുഹൂർത്തം കൂടിയാണ്. വല്യപ്പായിരിക്കുന്നു അല്ലേ?
3: തീർച്ചയായിട്ടും. രണ്ടുപേരുടെ കാണുകുട്ടികളാണ്.
2: മോന് പേര് വെച്ചോ?
3: അന്ന് മുഹമ്മദ് വഖ്ഫ്, മറ്റേത് മുഹമ്മദ്.
2: അത് ശരിയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ആകാശവാണിക്ക് ഈ ഒരു സുദിനത്തിൽ തന്നെ പങ്കുവെക്കാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
3: ഒരു കവിത ചൊല്ലിക്കോട്ടെ. ഹരിഹു കോലഞ്ചരക്കളരി അബ്ദുൽ ഖാദിറുടെ വീടെടാ, ആല കോല മറ 700,000 പുതപ്പിട്ടളിച്ച നിറം വീടെടാ, കണ്ട് കണ്ട് മതിരത്തിൽ നിന്ന് മരിത്തോനെ പോലെ മറിന്തൂടരാ, മാറു തുറന്നു മറനീക്ക് കണ്ട് മണം രണ്ടു കൂട്ടി മറിന്തൂടരാ, പൊറുക്കളപ്പുലി പുക്കാരി കൻസുമണി നൂറ് മുഹമ്മദിനെ തേടടാ. ഹലോ,
2: നന്നായിട്ട് പാടി. സാർ എപ്പോഴും ഇങ്ങനത്തെ മുനാജാത്തുകളൊക്കെയാണ് പൊതുവെ പാടൽ അല്ലേ?
3: കവിത? കവിത
2: കവിതയാണ്, അറബി കവിതകളാണ്. ഏതായാലും സന്തോഷം. പിന്നെ ഇപ്പൊ കോഴിക്കോടാണെന്ന് പറഞ്ഞു, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഈ മൺസൂൺ കാലത്ത് യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
3: മെയ് 3-ാം തീയതി മെയ് 11-ാം
2: നേരത്തെ കൂട്ടി പോയി അല്ലേ അങ്ങോട്ട്? ഏതായാലും അപ്പോ ഇന്ന് പാട്ടുവെട്ടിലൂടെ ഇപ്പൊ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? മണിദീപമേ മക്ക എന്ന് തുടങ്ങുന്ന ആ പാട്ട്. ആർക്കു വേണ്ടി ഈ പാട്ട് ആവശ്യപ്പെടുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
3: എല്ലാ ശ്രോതാക്കൾക്കും.
2: ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അമീനയിൽ നിന്ന് ചെറിയ കോയ. ഇപ്പൊ അദ്ദേഹം കോഴിക്കോടാണുള്ളത്. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ നമുക്ക് ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കാം.
3: ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.

0: ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഫോണിൻ പരിപാടി
0: മൈലാഞ്ചി മുഞ്ചുള്ള പാട്ടുകൾ.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626247474.
0: മറ്റൊരു നമ്പർ 0489626247474.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക ഫാർട്ടു ഫിറ്റി. ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:45.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
2: സെൻഫാമുനിയർ.
1: സെൻഫാമുനിയർ എവിടെന്നാ വരുന്നത്?
2: കവരത്തി ദ്വീപിൽ നിന്ന്.
1: എന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
2: ഉമ്മ, വാപ്പ, ഇളാമ, ഉമ്മമ്മ, പിന്നെ രണ്ട് മാമന്മാർ.
1: എല്ലാരും ഉണ്ടല്ലേ വീട്ടില്?
2: അതെ.
1: ഉമ്മയുടെ പേരെന്താ?
2: സജന.
1: ഉമ്മ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉമ്മ?
2: കേക്ക് ഉണ്ടാക്കുന്നുണ്ട്.
1: കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഏത് തരം കേക്കുകളാ ഉണ്ടാക്കുന്നത്?
2: ഡ്രീം കേക്ക്, ബർത്ത്ഡേന്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: പിന്നെ ഉപ്പയുടെ പേരെന്താ?
2: മുനിയർ.
1: ഉപ്പൊക്കെ എന്താ ജോലി?
2: ഉപ്പ ഓട്ടോ ഡ്രൈവറാ.
1: ഓട്ടോയിലൊക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോകാറുണ്ടോ സെൻഫേ?
2: അതെ.
1: സെൻഫ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: അഞ്ചാം ക്ലാസ്സില്.
1: ഏത് സ്കൂളിലാണ്?
2: ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ നോർത്ത് കവരത്തി.
1: ഇമ്മിണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടികളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്?
2: കഥകളും പാട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്.
1: കൂട്ടുകാരെ, സെൻഫമ്മയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: ചേർന്നീട്ടും പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത്ത മത ചെവിപ്പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ തീർത്തിങ്ങടുത്തപ്പോൾ ഷുജാത്ത് മഷൂറ ധീരൻ സുറാക്കത്ത് പൊനുമാളിക്കാം അവർ തൻ തിരുടനും ജയലുടെ കരമ പിടിത്ത് കരിമുകനടി കരിമുകളായി ഒത്ത്

പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുനിന്ത മന്ത് ചെവിപ്പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലായി പലത്തെ

0: മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് സൻഫ.
1: താങ്ക് യു.
0: ഈ പാട്ട് ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിൽ പാടാൻ പഠിച്ചതാണോ ഇല്ല നേരത്തെ വേറെ എവിടെയെങ്കിലും പരിപാടിയിൽ പഠിച്ച പാട്ടാണോ?
1: ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാ.
0: ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാണല്ലേ?
1: അതെ.
0: എന്നിട്ട് മുൾക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നോ ഈ പാട്ടിന്?
1: ഇല്ല, തേടേ കിട്ടിയുള്ളൂ.
0: തേട് കിട്ടിയുള്ളൂ അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം ഫസ്റ്റ് കിട്ടട്ടെ മുൾക്ക്. പിന്നെ വീട്ടില് ഉമ്മമ്മയും മാമനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒക്കെ പേരെന്താ?
1: മാമന്റെ പേര് സൽമി, വേറൊരു മാമന്റെ പേര് സാജി, ഉമ്മമ്മന്റെ പേര് റഹ്മത്തുബി, ഇളാമാന്റെ പേര് സഹിന, ഇളാമാക്കൊരു കുട്ടിയുണ്ട്, പേര് മുഹലി.
0: ഇത്രയും പേരുണ്ടല്ലേ വീട്ടില്.
1: അതെ.
0: ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല രസമുണ്ട്.
0: പഠിക്കാനൊക്കെ തുടങ്ങിയോ?
1: അതെ.
0: എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സ് ആയോ?
1: അതെ.
0: ടീച്ചേഴ്സിന്റെ പേര് അറിയോ മുൾക്ക്?
1: അതെ.
0: പേരെന്താ?
1: ഇവിഎസ് എടുക്കുന്ന ടീച്ചറിന്റെ പേര് ബിഹ, ഇംഗ്ലീഷ് എടുക്കുന്ന സാറിന്റെ പേര് റിയാസ്, ഹിന്ദി എടുക്കുന്ന ടീച്ചറിന്റെ പേര് ഹമർ, മാത്സ് എടുക്കുന്ന ടീച്ചറിന്റെ പേരും ഹമർ, മലയാളം എടുക്കുന്ന ടീച്ചറിന്റെ പേര് അത്തുബി.
0: ഓക്കെ, അപ്പൊ ഇത്രയും ടീച്ചേഴ്സ്മാരുണ്ടല്ലേ.
1: അതെ.
0: ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ.
0: മോൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാ?
1: അർജന്റീന.
0: അർജന്റീന ആണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: അർജന്റീനയിലെ കളിക്കാരുടെ പേര് പറയാമോ?
1: മെസ്സി, ഫെർണാണ്ടസ്, അൽവാനസ്, ഡി പോൾ.
0: ഇത്രയും പേരുടെ പേരറിയാലേ. ഏറ്റവും ഇഷ്ടം ആരെയാണ് അർജന്റീനയില്?
1: മെസ്സിയെ.
0: മെസ്സിയാണോ കൂടുതൽ ഇഷ്ടം?
1: അതെ. വാപ്പയ്ക്ക് അർജന്റീന ടീമിനോടാണ് ഏറ്റവും ഇഷ്ടം.
0: അതുകൊണ്ട് സൻഫയ്ക്കും അർജന്റീന ടീമാണല്ലേ ഇഷ്ടം.
1: അതെ.
0: കളിയൊക്കെ കാണാറുണ്ടോ അപ്പോൾ? വൈകിയൊക്കെ അല്ലേ കളി, ഇങ്ങനെ 10:30, 3:00 ആ ടൈമിലൊക്കെ അല്ലേ കളി? അപ്പൊ കാണാറുണ്ടോ കളി?
1: ഇല്ല, ഉപ്പ കണ്ടിട്ട് എനിക്ക് വന്നിട്ട് ആരാ ജയിച്ചെന്നൊക്കെ പറഞ്ഞുതരും.
0: ആ, അങ്ങനെ ഉപ്പ പറഞ്ഞുതരാം അല്ലേ.
1: അതെ.
0: ഇനി ഇമ്മിണി വല്യ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥയാണ്.
0: അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് ഒരു കഥ പറഞ്ഞാലോ?
1: നമസ്കാരം കൂട്ടുകാരെ. വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ മധുരം അറിയുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലുള്ള ഒരു ഗുണപാഠ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് ആഗ്രഹം. നമ്മൾ ഇന്ന് എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്? 3 നേരത്തെ ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം സമയാസമയത്ത് നമ്മൾക്ക് കിട്ടുന്നു. ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതേപോലെ ഒരു ഗുണപാഠ കഥയുമായാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അക്കുട്ടി വളരെ പാവപ്പെട്ടതായിരുന്നു. അവന്റെ വീട് ഓല മെയ്തുണ്ടാക്കിയതായിരുന്നു. അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് പഠിപ്പെന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവന്റെ അമ്മ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്തു. സർക്കാർ സ്കൂളിലേക്ക് എത്തിയതും കുട്ടികളുടെ കയ്യിൽ പുതിയ ബാഗുകൾ ചെരുപ്പുകൾ കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനേ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവന് അപ്പു എന്ന ഒരു കൂട്ടുകാരനെ കിട്ടി. അപ്പുവും കിട്ടുവും കൂടി നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അപ്പു കിട്ടുവിനോട് ചോദിച്ചു, കിട്ടു, നിന്റെ വീട് ഓടാണോ ഓലയാണോ? അവൻ പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. അപ്പു ഇത് കേട്ട് ഞെട്ടിപ്പോയി. മാളികപ്പുറമുള്ള വീടോ? കിട്ടു ചോദിച്ചു, നീ ഇതുവരെ മാളികപ്പുറം എന്ന വീട് കണ്ടിട്ടില്ലേ? ഒരു ദിവസം നിന്നെ ഞാൻ ഉറപ്പായും കൊണ്ടുപോകാം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം കിട്ടു അപ്പുവിനെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീട് കണ്ടതും അപ്പു ആശ്ചര്യപ്പെട്ടുപോയി. കതക് തുറന്നപ്പോൾ ഭൗ ഭൗ ഒരു പട്ടി. കുട്ടൻ പേടിച്ചു പോയി. അതിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞു പട്ടി. അതിന്റെ അടുത്തെ ഒരു ചെറിയ പാത്രത്തിൽ നിറയെ ഭക്ഷണമുണ്ടായിരുന്നു. ഇത് കണ്ട് അപ്പുവിന്റെ വായിൽ വെള്ളം വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് വലുതായാൽ ആരാകാനാണ് ആഗ്രഹം? അപ്പു വേഗം എണീറ്റ് പറഞ്ഞു, എനിക്ക് അപ്പുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ചിരി അധികം നേരം നീണ്ടു നിന്നില്ല. അപ്പുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും കൂട്ടുകാരും അവനെ സഹായിച്ചു. അവൻ പഠിച്ച് വലിയ ഉയരങ്ങളിലേക്ക് എത്തി. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം എന്താണെന്നറിയോ? നമ്മൾ എന്താഗ്രഹിച്ചാലും അതിന് ഉറപ്പായും പ്രതിഫലമുണ്ടാകും.
0: അടിപൊളി കഥ ആയിരുന്നു.
1: താങ്ക് യു.
0: പിന്നെ ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളുടെ?
1: ഉപ്പയുടെ വീട്ടിൽ ഉപ്പയുടെ ഇത്തയും പിന്നെ ഇത്തന്റെ മോനും.
0: അവർ മാത്രമാണുള്ളത്?
1: അതെ.
0: ഇത്തയുടെ പേരെന്താ?
1: സാലിഹത്ത്. സാലിഹത്തിന് ഒരു മകനുണ്ട്.
0: പേരെന്താ?
1: വലീദ്. ഞങ്ങളിപ്പോ ഉപ്പാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്.
0: അതെന്താ ഉപ്പയുടെ വീട്ടിൽ താമസിക്കുന്നേ?
1: അവിടെ ഉപ്പായുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളാ അവിടെ നിക്കണേ.
0: ആ, ശരി. സൻഫയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
1: അതെ, ഒരുപാട് കൂട്ടുകാരുണ്ട്.
0: കൂട്ടുകാരുടെ പേരെന്താ?
1: നൗറ, അസഹ, സെൻവ, സെനൂഫ, ഐമ, അച്ചു, അസിന.
0: അപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലേ. അപ്പൊ വൈകുന്നേരങ്ങളെ നിങ്ങൾ എന്താ ചെയ്യാറ് സ്കൂൾ വിട്ട് വന്നാൽ?
1: ഞങ്ങൾ സൈക്കിള് കൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കളിക്കും.
0: പിന്നെ
1: സന്ധ്യ ആകുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും.
0: എന്ത് കളികളാ കളിക്കാറ് നിങ്ങള്?
1: ഡോർജ് ബോൾ, ഓട്ടിച്ചു പിടിക്കൽ, ചാട്ടം, അങ്ങനത്തെ പല പല കളികളും കളിക്കാറുണ്ട്.
0: വൈകുന്നേരങ്ങളിൽ കുറേ കളികളൊക്കെ കളിക്കാറുണ്ടല്ലേ.
1: അതെ.
0: മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
1: എന്റെ ബർത്ത്ഡേ ആണ്.
0: ബർത്ത്ഡേക്ക് എന്താ ചെയ്യാറ് നിങ്ങള്?
1: ബർത്ത്ഡേക്ക് എനിക്ക് 10-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഒരു കുഞ്ഞു കേക്ക് മുറിച്ച് ആഘോഷിച്ചു.
0: അപ്പൊ മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസം അപ്പൊ ഓരോരോ വർഷം കൂടുന്നതും ഓരോ ബർത്ത്ഡേ ആണല്ലേ.
1: അതെ.
0: പിന്നെ എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ജീവിതത്തില്?
1: പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, എന്റെ വാപ്പ A14 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന് അപ്പോഴേ പറയാ. അങ്ങനെ ഒരു ദിവസം ഉപ്പ അന്തരത്തിലേക്ക് കളിക്കാൻ പോയി ക്രിക്കറ്റ്. അപ്പോ ഞങ്ങളുടെ കവരത്തി നാട്ടിലേക്ക് സെക്കൻഡ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം.
0: അപ്പൊ കളിക്കാൻ പോയതാണല്ലേ.
1: അതെ.
0: ഇനി മിടുവല്ലു ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: അടുത്തത് ഞാനൊരു പാട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ലബ്ബേക്ക പാടുന്നു ജനകൊടി ഇറങ്ങിയാലും മുടയോനോടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു ഉള്ളു തൊടിച്ച് കൊതിച്ച്.

ജനകൊടിയടങ്ങലുമുടയോനോടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലോ എനിക്ക് നിജപൊരു നടക്കുന്നു. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമുഖ

ഇടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം പല ദേശം പല ഭാഷ പല ദേശമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം അഖിലുൽ ഹാദിയിലുള്ള വെളിച്ചന വിളികെട്ട് അതൃപ്പത്തിൻ കൽബിയത്തിൻ ഞങ്ങളൊരു വിട്ടുപാടി അവർ തേടി ജഗമാകെ പടച്ച് നയിച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ ലബ്ബൈക്ക് പാടും ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച് ബുദ്ധി നടക്കുന്നു ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ഇച്ച് മതിച്ചുടനോ തിരസിച്ച് പതിമക്ക് തടുത്തിടുന്നേ റബ്ബിൻ.

അഖിലോ ഹലിലുള്ള വിളിച്ചാണ് ആ വിളി കേട്ട് അതിർപ്പത്തി കൽവ്യ ജനങ്ങൾ ഒരു വിട്ടുപാടി അവർ തേടി ജഗമായ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ ലബ്ബൈക്ക് പാടുന്നു ജനകൊടിയടങ്ങലും ഉടയുണർക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബരി നടക്കുന്നു ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രചിച്ച്

0: അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ?
1: ആ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് മൺചട്ടികൾ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് വെള്ളം കോരാൻ രണ്ട് മൺചട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർഷകൻ മൺചട്ടിയിൽ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ വെള്ളം എവിടുന്നോ ഇറ്റുന്നതായിട്ട് ആൾക്ക് കണ്ടു. നോക്കുന്നത്തേക്കും ഒരു മൺചട്ടിയിൽ നിന്ന് പൊട്ടി വെള്ളമൊക്കെ താഴെപ്പോയി. അയാൾ വീട്ടിലെത്തുന്നത്തേക്കും ശകലം വെള്ളം മാത്രമേ അവിടെ അവർക്ക് കിട്ടിയുള്ളൂ. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം മറ്റേ മൺചട്ടി അസൂയയോടെ പറഞ്ഞു, നീ പൊട്ടിയ മൺചട്ടിയാണ്, ഇനി നിന്നെ കർഷകന് വേണ്ട, എന്നെ മാത്രം മതി. നീ എന്തിനാണ് അവരുടെ അയാൾ എടുക്കുന്ന വെള്ളം പാഴാക്കി കളയുന്നത്? അതിനൊക്കെ എന്നെ നോക്കണം, ഞാൻ ഒരിക്കലും പൊട്ടൂല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പൊട്ടിയ മൺചട്ടി കർഷകനോട് ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് വിറ്റൂടെ, അല്ലെങ്കിൽ കളഞ്ഞൂടെ? എന്നെ പൊട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ എടുക്കുന്ന എല്ലാ വെള്ളവും പാഴാക്കളയുന്നു. അപ്പോൾ ആ കൃഷിക്കാരൻ പറഞ്ഞു, നീ ഒന്ന് താഴേക്ക് നോക്കിക്കേ, നിന്റെ പൊട്ടിയ വെള്ളത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇവിടെ ഇത്രയും ചെടികൾ വളർന്നത്. ഇത് കേട്ട് പൊട്ടിയ മൺചട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഹങ്കാരിയായ മറ്റേ മൺചട്ടി ഇതറിഞ്ഞും പൊട്ടിത്തെറിച്ചു. ഗുണപാഠം: ഒരിക്കലും മറ്റുള്ളവരെ പറ്റി തെറ്റായി ചിന്തിക്കരുത്. ഒരു ദിവസം ഉറപ്പായും ജയം നമ്മൾക്ക് തന്നെയായിരിക്കും.
0: അടിപൊളി കഥയായിരുന്നു.
1: താങ്ക് യു.
0: ഇത്രയും നമുക്ക് അടിപൊളി പാട്ട് കഥ ഒക്കെ പറഞ്ഞു തന്ന സൽഫക്കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
1: താങ്ക് യു.
0: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മിൻസാര കനവ് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ, സാധനാസർഗം എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് മുഹമ്മദ് റാഫി, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന്. ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. ചിത്രം ആശ.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന് ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം മെയ് മാസം

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന മെഹബൂബ്, സംഗീതം ഇസ്മായിൽ ദർബാർ. ചിത്രം ഹം ദിൽ ദേ ചുക്കേ സനം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു ഗാനം കൂടി. ജീൻസ് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ഒൻപത് മണി.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വയോജനങ്ങൾ വേണ്ടത് കരുതലും പിന്തുണയും. പ്രായമെന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. നിങ്ങളത് കാര്യമാക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യവുമില്ല. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വൈൻ എഴുതിയ വരികളാണിവ. ഒരു കാലത്ത് നമ്മുടെ നാടിനെയും വീടിനെയും വിയർപ്പും അധ്വാനവും കൊണ്ട് നയിച്ചവരാണ് ഇന്നത്തെ വയോജനങ്ങൾ. വാർദ്ധക്യമെന്നത് ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അർഹമായ കരുതലും ആദരവും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാനും ഉത്തരവാദിത്വപൂർവ്വം ഗവൺമെന്റും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മികവും സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനുമാണ് കമ്മീഷൻ രൂപീകരിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന വയോജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ സോമപ്രസാദ്.
1: 60 വയസ്സ് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ എല്ലാ ജോലിയിൽ നിന്നും വിടുതൽ വാങ്ങി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു പ്രായമല്ല. മറിച്ച് 60 മുതൽ 70-75 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ശാരീരികക്ഷമതയുള്ള മാനസികക്ഷമതയുള്ള ആളുകളാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വിട്ടറിയേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ സർവീസ് സേവനം എങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നത് വളരെ ഗൌരവത്തോടുകൂടി ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും സമൂഹവും കാണേണ്ട ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യം ഇന്നലെ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അതിനെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ സ്കിൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു സ്കിൽ ബാങ്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഈ ഇപ്പൊ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പകൽ വീട് പദ്ധതി, അത്തരം പദ്ധതികളെല്ലാം ഫലപ്രദമായി നടപ്പാക്കാനും പകൽ വീട് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പൊ പഠിച്ചിട്ടിരിക്കുന്ന പല കെട്ടിടങ്ങളും ആ ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിച്ച് പകൽ വീട് തന്നെ നന്നായി നടത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചതിനൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉയർന്നു വന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രായമായിട്ടുള്ള രക്ഷകർത്താക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്ക് മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ പലപ്പോഴും അതിന് കഴിയാറില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചൊരു പീരീഡിലേക്ക് ചിലപ്പോൾ കഴിയാറില്ല. ഇപ്പൊ പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുമ്പോൾ അവരെ വളരെ നല്ല നിലയിൽ തന്നെ സംരക്ഷിക്കുന്നവരാണ്. പക്ഷെ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് എന്തെങ്കിലും കുടുംബപരമായ കാര്യത്തിനോ 3-4 ദിവസത്തേലും സ്വന്തം വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രായമായിട്ടുള്ള ആളുകളെ താൽക്കാലികമായി 2-5 ദിവസക്കാലത്തേക്ക് സൗകര്യത്തോട് താമസിപ്പിക്കുന്നത് ഷോർട്ട് സ്റ്റേ, അത്തരം പദ്ധതികൾ നന്നായിരിക്കും എന്ന് ഉയർന്നു വന്നിട്ടുണ്ട്.
0: വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കി വരുന്നുണ്ട്. ശാരീരികവും സാമ്പത്തികവുമായ കരുത്തു നൽകാൻ ഈ പദ്ധതികൾ ഏറെ സഹായിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതിയാണ് സായം പ്രഭ. വയോജനങ്ങൾക്കായി പകൽ വീടുകൾ ഒരുക്കി അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും പകൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനും സൌകര്യമൊരുക്കുന്ന പദ്ധതിയാണിത്. മുതിർന്ന പൌരന്മാർക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി വീട്ടുപടിക്കലെത്തിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് വയോമിത്ര. നിർധനരായ വയോജനങ്ങൾക്ക് കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന മന്ദഹാസം, പ്രമേഹബാധിതരായ മുതിർന്ന പൌരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൌജന്യമായി നൽകുന്ന വയോമധുരം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ചില സുപ്രധാന പദ്ധതികളാണ്. നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ വയോജന നിയമം നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. മക്കളല്ലെങ്കിൽ നിയമപരമായ അവകാശികൾ മാതാപിതാക്കളെയും മുതിർന്ന പൌരന്മാരെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. അവർക്ക് കൃത്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയും നൽകണം. ഇത് ലംഘിക്കപ്പെട്ടാൽ RDO തലത്തിലുള്ള മെയിന്റനൻസ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് പരാതി നൽകാനും പ്രതിമാസ ജീവനാംശം ഈടാക്കാനും വയോജനങ്ങൾക്ക് നിയമം.

0: നിയമപരമായ അവകാശമുണ്ട്. വയോജനങ്ങൾക്കായി ദേശീയതലത്തിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പരുകളും നിലവിലുണ്ട്. 1-4-5-6-7 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വയോജനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. വയോജനങ്ങൾക്കുള്ള നിയമങ്ങളെക്കുറിച്ച് അഭിഭാഷകയായ ഗീതു പ്രകാശ്.
1: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം നിലവിൽ വന്നത് 2007-ലും അനുബന്ധ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2009-ലുമാണ്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൌരന്മാർക്കും സ്വയം പരിപാലിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളിൽ നിന്നോ നിയമപരമായ അവകാശികളിൽ നിന്നോ പ്രതിമാസ പരിപാലന വേതനത്തിനായി അപേക്ഷിക്കാൻ അവകാശമുണ്ട്. മുതിർന്ന പൌരന് അടിസ്ഥാന സൌകര്യങ്ങളും പരിചരണവും നൽകുമെന്ന വ്യവസ്ഥയിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുകയും പിന്നീട് അവഗണിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താൽ വഞ്ചനയിലൂടെയോ നിർബന്ധത്തിലൂടെയോ സ്വത്ത് കൈമാറ്റം നടത്തിയതായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് സ്വത്ത് കൈമാറ്റം അസാധുവാക്കാൻ കഴിയും. മുതിർന്ന പൌരനെ ഉപേക്ഷിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. 3 മാസം വരെ തടവോ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുള്ളതായി നിയമത്തിൽ പറയുന്നു. അപേക്ഷ നൽകി 90 ദിവസത്തിനുള്ളിൽ ചിലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ പരിഹാരം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ സബ് ഡിവിഷണൽ മെയിന്റനൻസ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വയോജന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് മെയിന്റനൻസ് ട്രൈബ്യൂണലുകളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെയാണ്. ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ മുതിർന്ന പൌരന്മാർക്ക് സൌജന്യ നിയമ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ബന്ധപ്പെടാം.
0: വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കണം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചക്കുറവ്, കേൾവി തകരാർ, സന്ധി തേയ്മാനം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ്. ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു അവരുടെ മാനസികാരോഗ്യവും. പല വീടുകളിലും പ്രായമായവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപം ഒറ്റപ്പെടലാണ്. മക്കളും കൊച്ചുമക്കളും തങ്ങളുടെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ അവഗണിക്കപ്പെടുന്നു എന്ന ചിന്ത പ്രായമായവരിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് വിഷാദരോഗത്തിലേക്ക് വരെ നയിച്ചേക്കാം. വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ.
2: സാധാരണയായി 60 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ളവരെയാണ് നമ്മൾ ഇന്ത്യയിൽ സീനിയർ സിറ്റിസൻസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ജെറിയാട്രിക്സ് നമ്മൾ പ്രായം മാത്രം നോക്കിയല്ല, ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും പ്രവർത്തന ശേഷിയോ, അതായത് അവരുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് കൂടി നോക്കിയാണ് വിലയിരുത്തുന്നത്. കാരണം ചില 80 വയസ്സുള്ളവർ വളരെ സജീവമായിരിക്കും, അതേസമയം ചില 65 വയസ്സുള്ളവർ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കിടപ്പ് രോഗികളും ആയേക്കാം. അതുകൊണ്ട് തന്നെ ജെറിയാട്രിക്സ് എന്ന് വെച്ചാൽ പ്രായമായവരുടെ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗം മാത്രമല്ല, പ്രായം കൂടുന്നതിനൊപ്പം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക മാറ്റങ്ങൾ മനസ്സിലാക്കി അവരുടെ ആരോഗ്യം, സ്വാതന്ത്ര്യം, ജീവിത നിലവാരം എന്നിവ പരമാവധി നിലനിർത്താൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് ജെറിയാട്രിക്സ്. വയോജനങ്ങൾ സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പം ഒന്നാമതായി മൾട്ടിമോർബിഡിറ്റിയാണ്. മൾട്ടിമോർബിഡിറ്റി എന്ന് പറയുമ്പം ഒരേ സമയം ഷുഗർ, പ്രഷറ്, ഹൃദ്രോഗം, വാദം, ശ്വാസകോശ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ ഇവയെല്ലാം കൂടി ഒരേ സമയം പലപ്പോഴും ഒരേ വ്യക്തിക്ക് തന്നെ ഉണ്ടാകാം. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒരു ഓർഗനെ അഫക്ട് ചെയ്യുന്നതിന് പകരം ഈ എല്ലാ ഓർഗൻസിന്റെ പ്രശ്നങ്ങളും ചിലപ്പോൾ അത് മോശമാക്കിയേക്കാം. അപ്പൊ ആ ഒരു കോംപ്ലക്സ് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് വയോജനങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിഫാർമസിയാണ്, അതായത് ഒന്നിലധികം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്. അപ്പം ഈ ഒന്നിലധികം മരുന്നുകൾ കഴിക്കുമ്പം ഇതിലൂടെ സൈഡ് ഇഫക്ട്സ് ഉള്ള മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഉള്ള സാധ്യതകൾ കൂടും. ആവശ്യമുള്ള മരുന്നുകൾ മാത്രം കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച്. മൂന്നാമത്തെ പ്രശ്നം ഫോൾസ്, വീഴ്ചകൾ. പ്രായം കൂടുമ്പോൾ പേശികളുടെ ബലം കുറയുകയും ബാലൻസ് കുറയുകയും ചെയ്തതിനാൽ വീഴാനുള്ള സാധ്യത കൂടുന്നു. ഒരു ചെറിയ വീഴ്ച പോലും വലിയ അസ്ഥിയൊടിവിലേക്കും കിടപ്പിലാകുന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം. നാലാമതായി മെമ്മറി പ്രോബ്ലംസ്. എല്ലാവർക്കും ഒരു ചെറിയ മറവി ഒക്കെ ഉണ്ടാകാം, എനിക്കും ഉണ്ട്. പക്ഷേ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഓർമ്മക്കുറവ്, അതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണെങ്കിൽ ഡിലീറിയം എന്നൊക്കെ വിളിക്കുന്നത്.

0: അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രെയിൽ, അതായത് ശരീരബലം കുറയുക, ക്ഷീണം വരിക, ഭാരം കുറയുക, നടക്കുന്നതിൻ്റെ സ്പീഡ് കുറയുക, ചെറിയ അസുഖം പോലും ഗുരുതരമാകുന്ന അവസ്ഥ, ഇതിനെയാണ് ഫ്രെയിൽറ്റി എന്ന് പറയുന്നത്. ഇതും പ്രായമായവരിൽ കാണുന്ന ഒരു അവസ്ഥയാണ്.
1: യഥാർത്ഥത്തിൽ വാർദ്ധക്യകാലത്ത് അവർക്ക് വേണ്ടത് പണമോ ആഡംബരമോ അല്ല, മറിച്ച് കുറച്ച് സമയം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, പഴയകാല ഓർമ്മകൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ്. പ്രായമായവർക്ക് നൽകുന്ന മികച്ച മാനസിക പിന്തുണ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പ്രധാന അധ്യാപികയായി വിരമിച്ച ശ്രീമതി ഏലിയാമ്മ വർഗീസ്.
2: വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അവർ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വേറെയാണ്. രോഗബാധിതർ, ഓർമ്മ മങ്ങിയവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, ഇവർക്കൊക്കെ കൂടുതലും വേണ്ടത് പൂർണ്ണമായ മാനസിക പിന്തുണയാണ്. പ്രശ്നങ്ങൾ വെളിവാക്കാനാകാത്ത ഇവരുടെ നൊമ്പരം കുടുംബാംഗങ്ങളും സമൂഹവും തിരിച്ചറിഞ്ഞ് വേണ്ട പിന്തുണ നൽകുകയാണ് വേണ്ടത്. കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രായമായവരെ പരിഗണിക്കാൻ പുതുതലമുറയും ഒട്ടും തയ്യാറാവുന്നില്ല പലയിടത്തും. കൊച്ചുമക്കളുടെ സാന്നിധ്യവും സഹകരണവും വൃദ്ധജനങ്ങൾക്കുണ്ടാക്കുന്ന ഉന്മേഷം പ്രകടമാക്കുന്നില്ലെങ്കിൽ പോലും വ്യക്തമാണ്. തിരക്കാണ് എല്ലാവർക്കും, എങ്കിലും സമയം കണ്ടെത്തി അവരോടൊപ്പം ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടുക, പുസ്തകം വായിച്ചു കൊടുക്കുക, കൈപിടിച്ചു നടക്കുക, മുടി ചീകുക, നഖം വെട്ടുക, പാട്ടുപാടി കേൾപ്പിക്കുക തുടങ്ങിയവ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാനസിക ഉല്ലാസം നൽകും. അതുവഴി ശാരീരിക ക്ഷമതയും വർദ്ധിക്കും. എല്ലാ കുടുംബങ്ങളിൽ നിന്നും നമുക്കിത് പ്രതീക്ഷിക്കാനാവില്ല. മുതിർന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും കരുതലോടെ ഇടപെടാനും മറ്റും സ്കൂളുകളിൽ കൗൺസിലിംഗ് നടത്തേണ്ടതിന്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്നു. മുതിർന്നവരുടെ കൂട്ടായ്മകൾ കാര്യക്ഷമമാകണം. ഇതിന് സാമൂഹിക ഇടപെടലുകൾ സജീവമാകണം.
1: ഈ ഘട്ടത്തിലാണ് സീനിയർ സിറ്റിസൺസ് ഫോറം പോലുള്ള സംഘടനകളുടെ ഇടപെടലുകൾ പ്രസക്തമാകുന്നത്. ഒരേ പ്രായത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ആ ഒറ്റപ്പെടൽ മാറിക്കിട്ടുന്നു. കേരള സംസ്ഥാന സീനിയർ സിറ്റിസൺസ് ഫോറം ജനറൽ സെക്രട്ടറി ശ്രീ പി കുമാരൻ.
3: 30 വർഷം മുന്നേ ഗ്രാമീണ മേഖലയിലെയും സാധാരണക്കാരായ വൃദ്ധജനങ്ങളെ ചേർത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വയോജന സംഘടനയാണ് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം. വയോജനക്ഷേമം മുഖ്യ ലക്ഷ്യമായി രൂപീകരിച്ച ഈ സംഘടന 3 തലങ്ങളിലായി പ്രവർത്തിക്കുന്നു. അടിസ്ഥാന ഘടകമായ യൂണിറ്റ് തലത്തിൽ എല്ലാ മാസവും വയോജനങ്ങൾ ഒത്തുചേരുന്നു. അവരുടെ ഏകാന്തതയും അവഗണനാബോധവും ഒരു പരിധിവരെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനും അവരുടെ അറിവുകളും കഴിവുകളും സർഗവാസനകളും പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് ഇത്. അടുത്തത് ജില്ലാതലമാണ്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ജില്ലാ ഭരണാധികാരികൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഈ തലത്തിൽ ശ്രമിക്കുകയാണ്. മാതൃപിതൃ വയോജന സംരക്ഷണ നിയമം അനുസരിച്ചുള്ള നടപടികളിൽ ജില്ലാ നേതൃത്വം സജീവമായ പങ്കുവഹിക്കുന്നു. സംസ്ഥാന തലത്തിൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ഉന്നയിച്ച് പരിഹരിക്കാറുണ്ട്. വയോജന പെൻഷൻ, വയോമിത്രം പദ്ധതി, വയോജന നയങ്ങൾ, വയോജന കമ്മീഷൻ, ഇനി അടുത്ത് രൂപീകരിക്കുന്ന വയോജന വകുപ്പ് എന്നിവ പ്രാവർത്തികമാക്കുന്നതിൽ തീർച്ചയായും സംസ്ഥാന തലത്തിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു.
1: നമ്മുടെ മുതിർന്ന തലമുറ ഒരു ഭാരമല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ അറിവിന്റെയും അനുഭവങ്ങളുടെയും വലിയൊരു സമ്പത്താണ്. അവർക്ക് തണലാകുക എന്നത് നമ്മുടെ കടമയാണ്. വയോജനങ്ങളെ ആദരിക്കുകയും അവർക്ക് സ്നേഹവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
4: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ഷോർട്ട് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈശോത് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
5: ആകാശവാണി. ഹലോ സന്ദേശഗാനം.

0: നിറം മങ്ങിപ്പോയ പ്രിയനിമിഷങ്ങൾക്ക് വർണ്ണം ചാർത്താൻ, തിരക്കുകൾ കൊണ്ടകന്നുപോയ സൗഹൃദം വീണ്ടും തളിരിടാൻ, ആശംസകളും അഭിനന്ദനങ്ങളും കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ, സ്നേഹത്തിന്റെ രസതന്ത്രവുമായി ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന്, എന്റെ മകനും ഭാര്യയും ആൻഡമാനിലാണ് ഇപ്പോൾ. ജൂലൈ 11 കാർത്തികയുടെ സന്തോഷ പിറന്നാളാണ്. മകളുടെ നാളും പേരും കാർത്തിക. അവൾക്ക് വേണ്ടി, മോനും കൂടി വേണ്ടി ഒരു നല്ല പാട്ട് വെക്കണമെന്നറിയിക്കുന്നു. എന്റെ വലിയ ആഗ്രഹമാണ്, അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്റെ അമ്മയ്ക്കും എനിക്കും ആകാശവാണി അത്ര പ്രിയപ്പെട്ടതാണ്. അവൾ പാടുകയും ചെയ്യും. ആകാശവാണിയിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഞാൻ ജയശ്രീ പി കെ, ആലപ്ര. മകന്റെ പേര് വിഷ്ണു വിജയൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, കാർത്തികയല്ലേ? കാർത്തിക ആൻഡമാനിലാണോ കേരളത്തിലാണോ?
1: ആൻഡമാനിലാണ്.
0: അപ്പോ ഒരു കാര്യം പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: കുറച്ച് നേരത്തെയാണ്. പറയട്ടെ?
1: പറഞ്ഞാ
0: എനിക്ക് എന്ത് തരും?
1: കാര്യം പറ.
0: പറഞ്ഞാ എനിക്ക് എന്ത് തരും?
1: താങ്ക് യു പറയൂ.
0: അതാര് സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് താങ്ക് യു പറയൂന്ന്?
1: എന്റെ ഭർത്താവ്
0: വിഷ്ണുവാ.
1: അതെ അതെ.
0: അത് ശരി. വിഷ്ണു ഒന്ന് ഒരിടത്തും പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടോ?
1: ഞങ്ങള് ലീവിലാണ്, ഇവിടെ ആൻഡമാനൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ.
0: ഓ, നിങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആൻഡമാനിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ?
1: അല്ല, ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതാ.
0: ആഹ്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് നേവിയിലാണ്.
0: ഓക്കെ.
1: അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതേ ഉള്ളൂ.
0: അപ്പോ നല്ലവണ്ണം പാടുന്ന ഒരാള് ഒരു പാട്ട് പാടി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
1: ഞാൻ പാടത്തില്ല.
0: പക്ഷേ പാട്ട് പാടുമെന്ന് എന്റെ അടുത്ത് ഒരാള് പറഞ്ഞായിരുന്നു.
1: അമ്മയാണോ?
0: ഒരു ജയശ്രീ പി കെ. ആരുടെ അമ്മ?
1: ഞങ്ങളുടെ അമ്മ. ഏട്ടന്റെ അമ്മയാണ്.
0: അമ്മ മോള് ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോ കാർത്തിക ഒരു പാട്ട് പാടി തരുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പോട്ടെ. ഇപ്പോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് വിചാരിക്കൂ. വേറെ ആരും കേൾക്കാത്ത
1: റോഡിലാ.
0: അത് കുഴപ്പമില്ല, അവിടെയുള്ള ആൾക്കാർക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ.
1: ഇവിടെ മലയാളമൊക്കെ അറിയാം.
0: ആർക്ക്? അടുത്ത് നിൽക്കുന്ന ഭർത്താവിനല്ലേ, അയാൾക്കറിയാം. വേറെ ആർക്കും അറിയില്ലല്ലോ, ചുമ്മാ പാടുന്നേ.
1: അയ്യോ, എനിക്കറിയത്തില്ല.
0: കാർത്തിക ഏത് പാട്ടാ പാടാൻ പോകുന്നേ?
1: എന്നെ നിർബന്ധിക്കല്ല, ഞാൻ ടെൻഷൻ അടിച്ചു, എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഭർത്താവ് അടുത്ത് ഇപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഒക്കെ അടിക്കാം.
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഇതിപ്പോ പാടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ കള്ളിയാവും.
1: അയ്യോ.
0: ആ, അമ്മ ഏത് പാട്ട് കേട്ടിട്ടാണ് മോള് പാട്ടുകാരിയാണെന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്?
1: അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പൊ അവനെ കൊഞ്ചിക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടും.
0: അത് പാടിയാ പോരെ, അതും പാട്ടല്ലേ?
1: അത് കാർട്ടൂണിലെ പാട്ടാണ്.
0: എന്തായാലും ഒരു പാട്ട് പാടണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ.
1: നാണക്കേടാവും.
0: പാടിയില്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടാവും.
1: കാർട്ടൂണിലെ പാട്ടൊന്നും കുഴപ്പമില്ലല്ലോ.
0: ചുമ്മാ പാടുന്നേ.
1: പാടാവേ.
0: ആ,
1: മച്ചിൻ മോളിൽ കേറാം, കിട്ടൂനുമ്മ കൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. മച്ചിൻ മോളിൽ കേറാം, കിട്ടൂനുമ്മ കൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. നല്ലത് മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം, കുറുമ്പ് കാട്ടാൻ നോക്കാം, കുസൃതി കാട്ടി രസിക്കാം. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ.
0: അവിടെ ആൻഡമാനിലെ കുട്ടികളൊക്കെ ഓടിക്കൂടിയോ?
1: ഇല്ലല്ല.
0: ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ എന്തായാലും ഉടനെ ആവശ്യം വരുമല്ലോ, പഠിച്ചു വെക്കുന്നത് നല്ലതാ.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. വിഷ്ണുവിനും കൂടി ചേർത്ത് ആശംസകൾ.
2: താങ്ക് യു. എപ്പോഴും റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്.
0: വലിയ സന്തോഷം.
2: എപ്പോഴും റേഡിയോ ഓണായിരിക്കും.
0: ഓക്കെ, ഇനി എന്നാണ് നാട്ടിലേക്ക്?
2: തൽക്കാലം ഈ ലീവ് ഞങ്ങൾ ആൻഡമാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്.
0: ശരി ശരി,
2: അടുത്തത് പിന്നെ നോക്കാം.
0: ശരി ശരി. അപ്പൊ രണ്ടുപേരും കൂടി അടിച്ചു പൊളിക്കുക. അപ്പൊ അതിനിടയിൽ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
2: മോള് ഉണ്ണിക്കണ്ണൻ എന്നുള്ള പാട്ട് മതി.
0: അമ്പലപ്പുഴ.

0: ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവമല്ലേ ഓതി വന്നുവോ? എന്തോ പരിഭവം പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? എന്തായാലും വലിയ സന്തോഷം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട് കേൾക്കാം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ പാട്ട്. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൌകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ തിരുവനന്തപുരം നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. പേര് ലൈല സെയ്ദ് മുഹമ്മദ്. ട്രഷറിയിലായിരുന്നു ജോലി. ഇപ്പോൾ കുടുംബസമേതം കുത്തിയതോട് എന്ന സ്ഥലത്ത് താമസം. എന്റെ അനുജത്തിക്ക് ഒരു സന്ദേശം അയക്കണമെന്നുണ്ട്. അവളുടെ പേര് ഷക്കീല അമീൻ. ഫിഷറീസിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച് ആലപ്പുഴയിൽ വലിയകുളം എന്ന സ്ഥലത്താണ് താമസം. അവൾ നല്ലൊരു റേഡിയോ ശ്രോതാവാണ്. പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓഫീസിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഉറപ്പായും വിളിക്കുമല്ലോ. ഇങ്ങനെ ആകാശവാണിക്ക് ലെറ്റർ അയച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അത് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ആകാശവാണിയിൽ നിന്നും വിളിയെത്തുമ്പോഴുള്ള ആ എക്സൈറ്റ്മെന്റും അതിനോടൊപ്പമുള്ള ചിരിയും ലൈവായി തന്നെ കേൾക്കാനാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ ലൈല സെയ്ദ് മുഹമ്മദ്. വിളിക്കുമ്പോ എക്സൈറ്റ്മെന്റും ചിരിയുമൊക്കെ കേൾക്കാൻ പറ്റുമോ? വിളിക്കാം. ഹലോ, ഇത് ഷക്കീല അമീൻ ആണോ? മാഡം എവിടെയാണ്? ആലപ്പുഴ വലിയകുളത്താണോ? ഞാൻ ഇപ്പൊ വിളിച്ചത് ഒരു പാട്ട് കേൾക്കാൻ
2: വേണ്ടിട്ടാ.
1: അത് ശരി, ഷക്കീല മാഡത്തിന്റെ ഓഫീസിലൊക്കെ പാടുന്ന ആളല്ലേ? ഓഫീസിലൊക്കെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. എന്തോന്നിത്? പാട്ട് പാടുന്നു എന്ന് പറയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ്
2: കാണുന്നത്.
1: അതെ, കേക്കുന്ന. എനിക്ക് വയ്യ, കൃത്യം ഭാഷാശുദ്ധിയൊക്കെ ഉള്ള ആളാണ്. പേരെന്ന് പറയാൻ പറ്റില്ല. പാട്ട് പാടിതാ? അതാണ് ശബ്ദത്തിൽ ഒരു വ്യത്യാസം. ഞാൻ വിചാരിക്കുകയും ചെയ്തു. പനി പിടിച്ച് വീട്ടിലാണോ? അങ്ങനെയൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഈ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും പാട്ടൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പനിയൊക്കെ വരുമായിരുന്നോ? ഓ, പിന്നെ എല്ലായിടത്തും ഉള്ള പനിയൊക്കെ നമ്മളെ കയറി പിടിക്കൂലേ. വീട്ടില് വെറുതെ ഇരുന്നിട്ടാ പാട്ടൊക്കെ പാടാതെ. ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ? പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ പിന്നെ ഇതാരോട് ചോദിക്കുന്നത്? അതെന്തിനാ? പാട്ടല്ലേ പറയുന്നത്, കോമഡി അല്ലല്ലോ. ആരാധിക ഇറങ്ങിട്ട് കുറെ കാലായില്ലേ? റിട്ടയറായ കാര്യമൊക്കെ മറന്നുപോയാ? സർവീസ് ഇരുന്നപ്പോ കേട്ട പാട്ടല്ലേ? അമ്പിളി 2019 ഇറങ്ങിയ.
2: പക്ഷെ പാട്ടിപ്പോഴും പുതിയ
1: ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിൽക്കുന്നു അല്ലേ? പനി ഒഴിച്ചിരിക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പാടിച്ചേനെ.
2: ഇങ്ങോട്ട് പാടും?
1: ഞാൻ പാടിയ നാട്ടുകാർ പാടുവിടും. അത് പറയാൻ പറ്റത്തില്ല. നാട്ടുകാർ മൊത്തം കേൾക്കുന്നവരടുത്ത് നിന്നാ ഈ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നെ. ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
2: അയ്യോ,
1: ഹലോ, പനിയൊക്കെ പോയാ? അല്ല, ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പനിയൊക്കെ പോയാന്ന് ചോദിച്ചത്. അത് പനി കൂടിയാ?
2: ഇല്ല ഇല്ല, ഇപ്പൊ കുറഞ്ഞു കേട്ടാ. ഭയങ്കര ചൂടായി ഇപ്പൊ കുറഞ്ഞ്. എനിക്ക് വയ്യ.
1: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്?
2: ഓ, ഇപ്പൊ പിടി കിട്ടി. ആരാ അയച്ചത്? എനിക്ക് പിടി കിട്ടി.
1: ആരാ?
2: ലൈല സെയ്ദ് മുഹമ്മദ് ആണ്.
1: ആരാ ഈ ലൈല സെയ്ദ് മുഹമ്മദ്?
2: എന്റെ ചേട്ടത്തിയ.
1: ട്രഷറിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്?
2: അതെ അതെ.
1: ആ, അപ്പൊ ഹലോ സന്ദേശ ഗാനത്തിൽ ഏത് പാട്ടാ വെക്കേണ്ടത്? കടവിലെടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട് അല്ലേ? സുൽത്താൻ എവിടെ പോയി? പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും പറയാതെ എഴുതിയത്. അപ്പൊ എന്തായാലും പറഞ്ഞു നന്നായി. അപ്പൊ രണ്ടുപേർക്കും ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ. സാധാരണ ആൾക്കാർ പാട്ട് പറയും.

0: പേരെന്ന് പറഞ്ഞിട്ട്
1: പറയൂല,
0: കേൾക്കുമ്പം പരിപാടി അവതരിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
1: പറയൂല കണ്ടുപിടിച്ചാ മതി.
0: ഭയങ്കര സർപ്രൈസ് തന്നെ.
1: അപ്പോ സുൽത്താനും റാണിയുമായി ഒരു ഒരു നൂറാണ്ട് ഇനിയും സന്തോഷമായിട്ട് ഗംഭീരമായിട്ട് ഐശ്വര്യ സമൃദ്ധമായി ജീവിക്കാൻ ആശംസകൾ നേരുന്നു. ഒരു ഗംഭീര പാട്ടാണ് ഉമ്മ സിനിമയിലെ പാട്ട്
0: അല്ലേ?
1: അല്ല, എ എം രാജയും ലീലയും. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പൊ സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാമര പൂക്കൾ തേടി പറന്നുപോയിട്ടൊക്കെ ഇരിക്കൂ, നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി, താങ്ക് യു.
1: ഓക്കെ.

0: ഹായ്, ഹലോ സന്ദേശഗാനം. എന്റെ പേര് മായ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റയാണ് താമസം. ജൂലൈ 8 എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ശശിധരൻ പിള്ളയുടെ പിറന്നാളാണ്. ഒന്ന് വിളിക്കാമോ? ആശംസകൾ പറയാമോ? എല്ലാവരും ശശിചേട്ടൻ എന്ന് വിളിക്കും. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ഇത് ശശിധരൻ പിള്ളയാണോ?
1: ശശിധരൻ പിള്ളയാ.
0: ആ, കരുവാറ്റയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം എന്ന് പറഞ്ഞ?
1: നല്ല വിശേഷം എന്ന് പറഞ്ഞ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: റേഡിയോ ഒക്കെ കേട്ട് സുഖമായിട്ടിരിക്കുന്നു അതല്ലേ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരിക്കുമല്ലോ.
1: പാട്ടൊക്കെ കേൾക്കും.
0: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ?
1: ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ യേശുദാസ്.
0: അതിന്റെ അകത്ത് വേറെ സംശയമൊന്നുമില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും? ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് പറയും. മൊത്തത്തിൽ റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് കേൾക്കും.
1: അത്രേ ഉള്ളൂ, നമ്മളെങ്ങനെ കേൾക്കും. റേഡിയോ പാട്ട് വലിയ ഇഷ്ടമാ. പാട്ട് മിക്കവാറും എല്ലാം കേൾക്കും നമ്മൾ രാവിലെ മുതല്. ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം. മോഹൻലാലിന്റെ ഒരു പാട്ടില് ആറ്റിൻകര ഓരത്തെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ,
0: ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ.
1: അതൊരു പാട്ട് വലിയ ഇഷ്ടമാണ് എനിക്ക്.
0: വെള്ളത്തിന്റെ നാടായതുകൊണ്ടാണോ ആറ്റിൻകരയോരത്തെ പാട്ട് ഓർമ്മ വന്നത്?
1: അതെ അതെ, വെള്ളത്തിന്റെ നാടാ.

0: ഇതേ മായ എന്ന് പറഞ്ഞ ഒരാളറിയാമോ?
1: ആ മായ അറിയാം.
0: ആരാ?
1: എന്റെ വൈഫിന്റെ നാത്തൂനാ.
0: ആ നാത്തൂൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു.
1: ഓ സന്തോഷം സാർ, ഭയങ്കര ഇഷ്ടമായി. സംശയം ഉണ്ടായിരുന്നു കേട്ടോ സാറിന്റെ ശബ്ദം നമ്മളെ ദിവസം കേൾക്കുന്ന, പക്ഷെ എന്നാലും അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഇത് സാറിനെ മനസ്സിലായി, പരിപാടി മനസ്സിലായി.
0: പരിപാടി മനസ്സിലായ സ്ഥിതിക്ക് പരിപാടിയിൽ ഒരു പാട്ട് വെക്കണമല്ലോ.
1: ഞാനിപ്പോ പറഞ്ഞ പാട്ട്.
0: ആ പാട്ട് വെച്ചാ മതിയോ?
1: മതി.
0: രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം പാടിയത് മഞ്ചേരി.
1: സാറിനോട് സംസാരിച്ചല്ലേ, ഭയങ്കര സന്തോഷം കേട്ടോ.
0: അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൂടി പറഞ്ഞാലോ. പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അതങ്ങ് മറന്നുപോയേനെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: ആകാശവാണി. ഞാൻ ഷീബ ദേവരാജ്, ചെങ്ങന്നൂർ. എന്നോടൊപ്പം ഫാർമസി കോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് 1984-85 ബാച്ചിലെ ഇടുക്കി ജില്ലക്കാരിയായിരുന്ന അമ്പിളിക്കലയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അതിശയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ചതിനു ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കുടുംബസമേതം വിശ്രമ ജീവിതത്തിനിടയിൽ കവിതകളൊക്കെ എഴുതി സമയം ചെലവഴിക്കുകയാണ് അമ്പിളി. കുറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ റേഡിയോ പരിപാടികളെപ്പറ്റി പറഞ്ഞു. പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ വലിയ ഫാഷണബിൾ ആയിരുന്നു. എന്തായാലും ആളിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണം. സ്നേഹപൂർവം, ഷീബ ദേവരാജ്, ആല, ചെങ്ങന്നൂർ. അമ്പിളിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, അമ്പിളി മാഡം ആണോ?
1: അതെ അതെ.
0: അമ്പിളി മാഡം കവിത എഴുതുവാണോ?
1: കവിത എഴുതിയിരിക്കുകയല്ല.
0: കവിത എഴുതിയൊക്കെ നിർത്തിയോ?
1: ഇല്ലില്ല, അതൊക്കെ ഇടയ്ക്ക് എഴുതും.
0: ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്ന ആ വരികൾ?
1: മനസ്സിലാ. കവിത ഇപ്പൊ ഞാൻ വെബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഓരോ പ്രസിദ്ധീകരണത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ വൺ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ
0: ഏത് പേരിൽ
1: എഴുതാറുണ്ട്? നോവൽ എഴുതാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
0: കവിത മാത്രല്ല, സകലതും എന്റെ കയ്യിലുണ്ട് എന്നല്ലേ?
1: ആ പിന്നെ ഇത് ഷീബ ആയിരിക്കും ഇതിലേക്ക് പറഞ്ഞു വിട്ടെ അല്ലേ.
0: ഷീബ? ഏത് ഷീബ?
1: എന്റെ ഒരു പ്രിയ കൂട്ടുകാരി ഷീബയുണ്ട്. അവളാണ് എന്റെ നമ്പർ തന്നെ അല്ലേ. എന്നോട് സൂചിപ്പിച്ചിരുന്നു.
0: എന്തോന്ന്?
1: എന്നോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നു പറഞ്ഞു.
0: ആര് വിളിക്കുന്നു?
1: ആകാശവാണി.
0: ആകാശവാണി എന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുന്നത്?
1: അങ്ങനെ ചമ്മണ്ട പറഞ്ഞോളൂ.
0: ഞാൻ ചമ്മിയൊന്നുമില്ല. ആര് പറഞ്ഞു? ഏയ്, അതന്നെ ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞില്ല. ഈ ആകാശവാണിക്കാർ എന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആയുർവേദക്കാരെയൊക്കെ വിളിക്കുന്നത്? ഇപ്പൊ കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമാണോ?
1: കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമില്ല.
0: പിന്നെ എന്താ ഉള്ളത്? എന്തിനെ കുറിച്ചാണ് കവിതകൾ കൂടുതലും?
1: കവിതകൾ ഞാൻ അങ്ങനെയില്ല, പലതിനെ കുറിച്ച് എഴുതാറുണ്ട്. നോവലൊന്നും എഴുതി, അത് സക്സസ് ആയി, അത് പ്രസിദ്ധീകരിച്ചു.
0: എന്തായിരുന്നു എന്റെ പേര്?
1: അത് തിം ഏലിയൻ ക്രയോണിക് സയൻസ്. അതിനെ കുറിച്ചുള്ള ഒരു
0: സയൻസ് ഫിക്ഷൻ. പൊതുവെ
1: പ്രണയിച്ച് പെൺകുട്ടി എന്നാണ് ആ നോവലിന്റെ പേര്. അത് 2022 പ്രകാശനം ചെയ്തു. കെ എൽ മോഹനവർമ്മയാണ് പ്രകാശനം ചെയ്തത്. അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ നോവൽ എഴുതി കഴിഞ്ഞു. പിന്നെ ഇടവേളകളിൽ വന്നപ്പോഴൊക്കെ കവിത എഴുതും.
0: കഥ പറച്ചിലാണ് നമ്മുടെ ഏരിയ അല്ലേ. കവിത അതിനിടയിൽ സംഭവിക്കുന്നതാണ്. ഈ ക്രയോണിക്സ് എന്ന് പറയുന്നത് ഡീപ് ഫ്രീസ് ചെയ്ത് ബോഡി സൂക്ഷിക്കും അതല്ലേ?
1: ഓ, അങ്ങനെ തന്നെ. ഡെഡ് ബോഡിക്ക് ഇനി ജീവൻ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അമേരിക്കക്കാര് പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ.
0: അതെ.
1: ആ, അതുപോലെ നമ്മുടെ ഇന്ത്യയില് പൂനയിലൊക്കെ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനെ കുറിച്ചാണ്.
0: അപ്പോ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഒരു പാട്ട് കൂടി പറഞ്ഞാൽ ഞാൻ ഇതങ്ങ് ആകാശവാണി കേൾപ്പിക്കായിരുന്നു.
1: പാട്ടോ? എനിക്കിഷ്ടപ്പെട്ട പാട്ട് വരുവാനില്ല ആരും. അതാണ് ഇഷ്ടം. ചിത്രത്താഴില്
0: മധുമുട്ടം എഴുതിയ പാട്ടാണ്.
1: ഓ, അത് ഭയങ്കര ഇഷ്ടമാണത്. എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. ഷീബയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അത് കേട്ടിട്ടെങ്കിൽ ഷീബ വരട്ടെ എന്നല്ലേ.
1: എന്റെ പ്രിയ കൂട്ടുകാരിയല്ലേ.
0: എന്തായാലും ആ സൗഹൃദം വളരെ അടിപൊളിയായി, ഗംഭീരം.

0: ആയി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മധു മുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ചിത്ര പാടിയത്.
1: അപ്പൊ
0: സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് കേൾക്കാം.
1: ഓക്കെ.

അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈ ചോദ് സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ

0: ക്ലാസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക് എന്റെ പേര് രജനി. ഹരിപ്പാടാണ് സ്വദേശം. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. 2026 June 21 ഞങ്ങളുടെ അയൽക്കാരനായ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനം. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, മോഹൻ ചേട്ടനാണോ?
2: അതെ അതെ, ആരാണ്?
1: ആദ്യം തന്നെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്.
2: അല്ല, എനിക്ക് കോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആരാണ്?
1: 75 ജന്മദിനം ആഘോഷിച്ചതിന്റെ അനുരണനങ്ങൾ ഇതുവരെ തീരാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചതാ.
2: ഞാൻ സാധാരണ അൺഐഡന്റിഫൈഡ് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ആരാണെന്ന് പറ
1: അതൊക്കെ പറയാം. ബർത്ത്ഡേ വിഷസ് മേടിക്കോ ഇല്ലേ?
2: അത് മേടിക്കും.
1: മനുഷ്യനെ ഒരുമാതിരി തോക്കിൻ മുലയിൽ നിർത്തിയിട്ട് മേടിക്കുന്നത് ബർത്ത്ഡേ വിഷസ്. എന്തോന്നിത്?
2: അല്ല, ആരെങ്കിലും ബർത്ത്ഡേ വിഷസ് പറഞ്ഞാൽ മേടിക്കും, അല്ലാതെ ഞാൻ ഡിന്നർ ചെയ്യാൻ പറ്റത്തില്ല.
1: ആ,
2: ഓളല്ലേ
1: പിന്നല്ല. അതൊക്കെ പോട്ടെ. ഈ June 21 അവിടെ എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങൾ?
2: June 21 ആഘോഷങ്ങള് പരിസരവാസികളെയൊക്കെ വിളിച്ച് ഡിന്നർ ഒഴിച്ച് ബാക്കിയല്ല. മ്യൂസിക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു.
1: പാട്ടൊക്കെ പാടിയോ?
2: ഗാനമല ട്രൂപ്പ് ഉണ്ടായിരുന്നു.
1: എന്നാലും ബർത്ത്ഡേ ബോയിൽ ഒരു പാട്ട് വേണമല്ലോ.
2: ഇല്ല, അങ്ങനെ പാടി നമ്മുടെ ആൾക്കാരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു.
1: അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത് ഏതായിരിക്കും?
2: ഇപ്പം പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത് മഞ്ഞളിന്നതാണ്. ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട.
1: ഈ June 21 വരാതിരുന്ന ആരെങ്കിലും ഓർമ്മ വന്നതാണോ?
2: ഈ പാട്ട് എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്.
1: ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും വൈഫും.
1: അങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോഴാണ് ഇപ്പൊ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാണ് വിളിച്ചത്.
2: അയ്യോ, എന്റെ പറഞ്ഞ എന്ത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ശബ്ദം ആകാശവാണി എന്നുള്ള രാവിലെ 5:30 മുതൽ റേഡിയോ ഓൺ ചെയ്യുന്നതാണ്.
1: അപ്പൊ കുറച്ച് താമസിച്ചായാലും ജന്മദിനാശംസകൾ വീണ്ടും.
2: ആകാശവാണി നമ്മൾ വിളിക്കുന്നത്.
1: അതെ,
2: എന്താ പറഞ്ഞു? ആരാണ്, പേരെന്താ?
1: ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാ വിളിക്കുന്നത്.
2: ആണോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
1: ആ, അപ്പൊ ഇഷ്ടഗാനം ഏതാണ് വെക്കുന്നത്? മഞ്ഞളയിൽ മുങ്ങി തോർത്തിയാ മതിയോ?
2: ഇഷ്ടഗാനം അതല്ല, അമരത്തിലെ ഒരു ശോകഗാനം ഉണ്ടല്ലോ
1: വികാരനൗകയുമായി.
2: അത് ഞാൻ 3-4 പ്രാവശ്യം കേട്ടു.
1: അതെന്താ?
2: ആ അച്ഛന്റെ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അയാളുടെ സ്വപ്നങ്ങളെ എല്ലാം ശിഥിലമാക്കിക്കൊണ്ട് ഉള്ള ഒരു ആ വിഷമം ഞാനും അത് ഏറ്റെടുക്കുന്നു. എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല, എങ്കിലും ഞാനത് ഇങ്ങനെ മനസ്സിൽ
1: ആ അച്ഛന്റെ നൊമ്പരം ഏറ്റെടുക്കുന്നു അല്ലേ.
2: ഭയങ്കര തീവ്ര ദുഃഖത്തിന്റെ ഒരു അവസാനം ആ പാട്ട് തീരാൻ നേരത്ത് ഈ മണൽ വലിച്ചടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ആ വയലിന്റെ ഒരു കുറെ വയലിൻ ഒന്നിച്ച് ഒരു പ്രയോഗം.
1: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഹരിപ്പാട് എന്നുള്ളൊരു രജനിയാണ് താങ്കളുടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ദേശം അയച്ചിരിക്കുന്നത്. താങ്കളുടെ അയൽക്കാരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
2: സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ വളരെ അൺഐഡന്റിഫൈഡ് കോൾസ് സാധാരണ അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല, വൈഫും ചെയ്യാറില്ല.
1: പക്ഷെ ഇത് ഇപ്പൊ നന്നായില്ലേ? ഒരു സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലേ?
2: തീർച്ചയായും.
1: വല്ലപ്പോഴും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് താങ്കളുടെ ഇഷ്ടഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് എം പി. നിർവഹണ സഹായം: കവിത അജിത്.
2: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസ് ആണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ, ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കള് നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000 അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100 അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും, സാംക്രമിക ശേഷി വളരെ അധികം.

0: ഉള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയെ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല, മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ

0: മയങ്ങി കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണം കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ, പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക്, ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ, ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട, ഈച്ച് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൌൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക.
6: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലി

ിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9496553321. ഇനി ഒരു നമ്പർ 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ MS ഷീല പാടിയ കൃതികൾ കേൾക്കാം. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം. ആദ്യം ബിലഹരി രാഗത്തിൽ ഏകദന്തം ഭജേഹം എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി മിശ്രചാപത്താളം.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ രാമനാഥം ഭജേഹം എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകതാളം.

എം എസ് ഷീല പാടിയ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെയുള്ളത് ഷിബു ജോർജ്. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321.
1: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാർ, തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സ്ഥല സബ് സെൻറ്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള കാള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന പദ്ധതി ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ് കാര്യം. ഇത് ഒരുപക്ഷേ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
1: ഇതിന്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
2: നമ്മുടെ 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു, ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞു. ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ അങ്ങനെ അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളത്തിൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിലെ തിരഞ്ഞെടുത്ത സെൻറ്ററുകളിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ് സെമൻ കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 52 പക്ഷെ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തൊന്നും ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനങ്ങൾ. ആ സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനുകളുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട് ബുള്ളുകളിൽ നടത്തി. അവിടുന്ന് ഈ ബുള്ളിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തു. ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ AIയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന ഒരു സ്വിസ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ് അത്. നമ്മുടെ കേരളത്തിലെ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം ഫോറിൽ, അതായത് സ്വിസ്സിൽ നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗണ് എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമനായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള 65 ഇവര്

0: ഈ സ്ട്രോയിൽ, അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില ചില സബ് സെൻ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിവെപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അത് വന്നതിന് ശേഷം ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളുകളുടെ പരിചരണം, സെമൻ കളക്ഷൻ, അതിൻ്റെ വിതരണം, ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സെമൻ്റെ ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി,
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ലോങ് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം നമ്മൾ പുറത്തേക്ക്, കേൾഡി ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ.
2: എത്ര ശതമാനം വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60% 70% ഉള്ളതാണ്.
1: ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യണം, റേഡിയോ സെറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കാമോ? ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്നാൽ മതി.
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ്
1: നാച്ചുറൽ
0: ബ്രീഡിങ്. അതായത് നമ്മളൊരു കാളയെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസും ഇത്രയേ ഉള്ളൂ. AI, അതായത് നമ്മൾ കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പില്ലെങ്കിൽ ഒരു പശു ചന പിടിച്ചിരിക്കണമെന്നുള്ളതാണ്. ഒരു കുത്തിവ് ചന പിടിപ്പിക്കണമെന്നും പറയത്തില്ല. അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി തുടർന്നുള്ള അത് വിശദീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൂടെ ഇതായാലും നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു AI സെൻ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു AI സെൻ്ററായിട്ടാണ്. 60% എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് കർഷകർക്ക് എങ്ങനെ ജനപിടിപ്പിക്കാന്നുള്ള കാര്യങ്ങൾ ഇനി തന്നെ വരുന്ന ഇതിൽ നമ്മൾ സംസാരിക്കാവുന്നതായിരിക്കും. അതോട് ശ്രദ്ധിക്കണം.
1: അപ്പോൾ ശരാശരി ഒരു 60%
0: നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ പറഞ്ഞോളൂ.
2: എനിക്ക് അനുഭവത്തിൽ കൂടെ വന്നതേ, ഞാൻ ഈ പശുവിനെ ഒരു കുത്തിവെക്കാനത്തെ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു 4-5 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ജനം പിടിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോ ഞാൻ ഒരു ഒരു സബ് സെന്ററിൽ നിന്ന് ഒരു LIA വിളിച്ചായിരുന്നു. ഒരു LIA വന്ന് അവര് വന്ന് കുത്തിവെച്ച് ഒറ്റ കുത്തിവെപ്പിന് ജനം പിടിക്കുകയും ചെയ്തു. മൃഗാശുപത്രി മരുന്ന് ഈ മരുന്ന് സൂക്ഷിക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അത്.
0: ഈ ചന പിടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ വന്ന് വരണം. ഈ പറഞ്ഞത് നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ തന്നെ വിളിച്ച് കുത്തിവെപ്പിക്കുമെന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. കാര്യം ഇന്നാളെ വിളിക്കണമെന്നില്ല. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഒരു ചന പിടിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പുറകാലം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കണമെന്ന്

0: അമൗണ്ട് കിട്ടത്തക്കതല്ല, മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോടെ. പാല് ഒരു മെയിൻ, ഇത് പാലുൽപാദനം തന്നെയാണ്.
1: ഇപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് ഇനിയും നല്ല, അതിന് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10 or 20 ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അത് അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സർവേയുടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പം അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിന്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റെതായിട്ടുള്ളൊരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്ര ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റേറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം ഈ ഇതിനകത്ത്. ശങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു
1: വന്നിട്ടുണ്ട്. അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് കിട്ടുന്നത് നല്ല നല്ല നല്ല ക്വാളിറ്റി
0: ഉറപ്പുള്ള കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: ഓക്കെ, ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
2: കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചറയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ആരാണ്, പേര് പറയാമോ?
2: എന്റെ പേര് വഹാബ് എന്നാണ്.
1: പറഞ്ഞോളൂ വഹാബ് ജി.
2: സാറേ, പിന്നെ എനിക്കുള്ളത് ഒരു സംശയം, ആളുകൾക്ക് ഈ തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം ഇപ്പം നിലയിൽ വ്യാപകമായിട്ടുണ്ടോ? അതിന്റെ സാർ നേരത്തെ വിശദീകരിച്ചത് പോലെ അതിന്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ ഇത്തിരി കുറവാണെന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, എൻ്റെ ഒരു ആട് ഒരു വർഷമായി പ്രസവിച്ചിട്ട്, ഇതുവരേക്കും അത് ഹീറ്റായിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് വരുന്ന അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നെ ഒരു 7 ദിവസം ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതേവരേക്കും ഹീറ്റാവുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാനുള്ളത്.
0: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജ ദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെന്റേഴ്സ്, അതായത് സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെന്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലും, ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവയ്ക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. ആഹാരം, അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക, ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക. അതുപോലെ തന്നെ ധാതു ലവണ മിശ്രം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്നി കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: നല്ല ആഹാരം,
0: ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ധാതു ലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതു ലവണ മിശ്രം, അത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുവാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
1: അപ്പൊ സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
0: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്, 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെന്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
1: അപ്പം വഹാബ് ജി, തങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി?

0: ഈ പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
1: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. ആ അതിനുശേഷം ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ. ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പും ഉള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് പ്രധാന ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും അതുപോലെ നമ്മുടെ വെച്ചൂർ പശു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകന്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിറും താർപാർക്കറും ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർ.
0: സർ, വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ഒരു പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട് ആൾക്കാർക്ക്, പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
1: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിൾ ആണ്. അത് നമ്മൾ, നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻ്ററിലാണ് നമ്മൾ കുത്തിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
0: നല്ലത്. ഓക്കെ സർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ നമുക്ക്, പെൺപശു മന്ത്രല്ല, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാല് ഈ ഒരു പശുവിന്റെ ലിംഗം, അതായത് ആണോണോ പെണ്ണാണോ എന്ന്, കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം, പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ കുത്തിവയ്ക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുക, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത്, അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്നുണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
0: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും.
1: അത് ചനപിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതിന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60% 65% 60% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുത്തിവയ്പ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുത്തിവയ്പ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
0: സർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിന്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണല്ലേ?
1: തീർച്ചയായിട്ടും. ഈ പല കർഷകരും ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവയ്പ്പ് കുത്തിവെച്ചിട്ട് ചനപിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റെന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചം കുത്തിവയ്ക്കും. അത് മതിയുടെ ഏത് സ്റ്റേജാണെന്നോ എപ്പോഴാണെന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചനപിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് പോരാ. ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 3-4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മതിയുടെ ചക്രങ്ങൾ 4 ഘട്ടം. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ. ഒരു 2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവയ്ക്കുകയാണെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്, ആരംഭത്തിന്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിന്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് 2-3 ദിവസം നിൽക്കും. ഇതിനുശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്.
0: ഷോർട്ട് ഡ്യൂറേഷനാണ്.
1: ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവയ്ക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്. അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവയ്ക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവയ്ക്കുന്ന

0: ഇതിലല്ല, മതിയിലാണ് പശു ഉണ്ടായത്. ഈ മതിയിലാണെന്ന് കർഷകൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയിൽ സാധാരണഗതിയിൽ പശുക്കളെ അതിൻ്റെ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായപ്പോൾ നമ്മൾ അഞ്ചാറ് പശുക്കളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ, അഞ്ചാറ് പശു അഴിച്ചുവിടുന്നൊക്കെ ആണെങ്കിൽ പശു ബിഹേവിയറൽ ചേഞ്ച്, മറ്റു പശുക്കൾ അതിൻ്റെ മുകളിൽ ചാടിക്കയറാനുള്ള, ഒരു പശു അല്ലെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവാണെങ്കിൽ കർഷകൻ അതിൻ്റെ ഈനത്തിൽ ഒന്ന് പിടിച്ചു നോക്കുകയാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ മാച്ച് പോകുമെന്ന് പറഞ്ഞല്ലോ, നേരത്തെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ ഒരു പറ്റിക്കിടക്കുന്നവരും നല്ല പോലെ മാച്ചു കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റിയിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു വെച്ചാൽ ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള ഡൈസ്റ്റ് മെറ്റിസ്റ്റം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റിസ്റ്റത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത കുറയും. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം. സെമൻ ഒരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട്, കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റ്, രണ്ട് ഹീറ്റിനിടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. അപ്പം ഇത് കർഷകൻ മെറ്റിസ്റ്റത്തിൽ ഒരു കാര്യം ഇവിടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷെ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പം മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു പീരീഡിൽ ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24 മണിക്കൂർ
0: വരെ ഇതുള്ളൂ. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ പശു ഇതിനു മുമ്പ് ഹീറ്റ് വരുന്നതിന് അല്ലെ അടുത്ത് കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, അടുത്ത ഒരു പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല. പലരും ചില ഫീൽഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുത്തിവെപ്പിൽ 2-3 സെമൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എഫക്റ്റീവ് ആയി, ഒരു കുത്തിവെപ്പിൽ ഒരു സെമനിൽ ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. 5 എണ്ണം ചെയ്താലും 10 എണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചനപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡന്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AM/PM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതെ, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക എന്ന് വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക. പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവെക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രെവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്. അതിനകത്ത് പശുവിനെ കയറ്റിയത് പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുകയെന്ന് പറയുന്നത് കുറച്ച് ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, അല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്, അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും?

0: ശ്രദ്ധിക്കാം, വലിയ ഡിഫറൻസ് വരുമോ?
1: അതായത് കർഷകർക്ക് ഒരു വിചാരം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കരുതെന്നൊരു ഒരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ കുത്തിവയ്ക്കുന്നതും ഇത്, പക്ഷെ വയറ് ആഹാരം കൊടുത്ത് ഒരുപാട് വയറ് നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിന്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
0: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടില് ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കും? എനിക്കിതൊന്ന് വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
1: അത് അത് ഈ സമ്മർദ്ദത്തിന്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെല പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വേനൽ സമയമാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
0: ഓക്കെ, അപ്പോൾ സാർ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടെ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് കന്നുകാലികളിൽ കൃത്രിമ ബീജാദാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മോടൊപ്പം ഡോക്ടർ കെ കെ തോമസ് ഉണ്ട്, മുൻ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു മൃഗസംരക്ഷണ വകുപ്പിൽ. ഡോക്ടർ തോമസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, പിന്നെ ഹീറ്റ് സിംറ്റംസ് ഒക്കെ എന്തും, മതി വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് തന്നെ കുത്തിവെക്കണം കറക്റ്റ് സമയത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സ് ആണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
1: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വായിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. ചിലരെല്ലാം മതിലിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാന്യമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചന പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണ എത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കുകൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്ത് കൊണ്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഈ ഇത് കുത്തിവെക്കുമ്പോൾ തന്നെ എന്ത് ബ്രീഡാണ് ഉപയോഗിച്ചത്, ജെനിസ് ഏതാണ്, HF ആണോ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ആണോ, അത് ആ ബ്രീഡ് കർഷകൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എവിടാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ബ്രീഡ് എന്തെങ്കിലും കർഷകൻ
0: അറിഞ്ഞിരിക്കണം.
1: അത് പ്യുവറാണ്, അത് പ്യുവർ ബ്രീഡുണ്ട്, ക്രോസ് ബ്രീഡും ഉണ്ട്, കാളകളുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെങ്കിൽ, അത് കർഷകനൊരു ചോയ്സ് ഉണ്ട്, ആ ചോയ്സ് പല കർഷകരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് പ്രീമിയം ബുള്ളും ഉണ്ട് എൻ്റെ പശുക്കൾ. പ്രീമിയം ബുള്ളെന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് കിട്ടുന്ന കുട്ടികൾ പ്രൊഡക്ഷനിൽ മികച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാളകളുടെ സെമൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്, അത് ടെക്നീഷ്യൻ അത് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്, അത് അവൈലബിളുമാണ്. റേറ്റ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും, 10-30-50 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ കുത്തിവെച്ച കളയുന്ന ഒരു സ്ട്രോ ഉണ്ട്, സ്ട്രോ എന്ന് വെച്ചാൽ കുത്തിവെച്ചതിൻ്റെ ഷീത്ത് കളയുന്ന സാധനം, അതിനകത്ത് ഈ സെമൻ വന്ന ഒരു ഷീ ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കാളയുടെ പേര്, ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഏത് ബ്രീഡാണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ഇത് കർഷകൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്,
0: റെക്കോർഡ് കീപ്പിംഗ്. പിന്നെ സർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, ഇത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റായി പോകുമല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് സർ എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
1: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടില്ല, ചനയാണ്. ഞാൻ ചെന്ന് പരിശോധിച്ചെന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല, എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 60-90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഹീൽ ലെവൽ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ഒഴിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റ് ഉണ്ട്, ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് കർഷകൻ

0: ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും. കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്, അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ അവരുടെ ധനനഷ്ടത്തിനും വലിയ പ്രശ്നത്തിലും അവസാനിക്കും.
1: സാർ പറഞ്ഞ മാതിരി ഇപ്പം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുണ്ട്, സംവിധാനമുണ്ട്. അപ്പൊ ഇൻ കേസ് അപ്പം ടെസ്റ്റ് ചെയ്ത് പക്ഷെ അത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പം നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
0: തീർച്ചയായിട്ടും ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20-22 അല്ലെ 18-22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം, എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ ചന കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. അത് നിർബന്ധമായിട്ടും ഒരു ചന പിടിക്കുന്നതിന് നമ്മൾ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രണം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു ടെക്നിക്ക് ഒരു വെറ്ററിനറി ഡോക്ടറെ കണ്ടിട്ട് അത് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് ഈ കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം, കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ഈ ധാതുലവണ മിശ്രണം, പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10-100 രൂപയുടെ വ്യത്യാസം വരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം മാഡം, ആരാണ് സംസാരിക്കുന്നത്?
2: ബിമല, കുടിക്കോട്ടുന്ന്.
1: ആ, പറഞ്ഞോളൂ മാഡം.
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് വന്നു
1: പറഞ്ഞോളൂ.
2: അത് ഡോക്ടറോട് വരുമ്പോ ഡോക്ടറോട് സീറ്റ് ഇടുന്നുണ്ട്, അങ്ങനെ സീറ്റ് മാറ്റിയപ്പോഴേ ആ പശുക്കുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഈ പശുവിനെ കറക്കുന്നുണ്ടോ? അത്രയും ഉണ്ടോ? അത്രയും മടി വന്നിട്ടുണ്ടോ? പശുക്കുട്ടി അല്ല, പശുക്കുട്ടിക്ക് തന്നെ അത്രയും കറക്കത്തക്ക രീതിയിലുള്ള മടി, അത്രയും വലുപ്പം വന്നിട്ടുണ്ടോ? അതോ ചെറുതായിട്ട് കാണുന്നേ ഉള്ളു, തള ചെറുതായിട്ട് ഒരു തള ഇത് മാത്രമേ ഉള്ളോ?
2: അല്ലല്ല, ഇത്തിരി നല്ല ഇതായി. നമ്മള് പശുകളെ കുത്തിയെപ്പിച്ച് 6-7 മാസം
0: മനസ്സിലായി. ഇത് സാധാരണഗതിയിൽ ചില പശുക്കളില് അതിന്റെ ഹോർമോണിന്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഇതുപോലെ മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മടിയിൽ അതിനെ കുത്തിവെക്കുക. അല്ല, ഈ ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി പറയുന്നതായിരിക്കും വയസ്സല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ശരീരത്തു ഭാരം, അതായത് ഒരു പശു, ഒരു മുക്കാ പശു എങ്കിലും ആവണം, അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ? ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഒരു 3 ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ദിവസം ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. അപ്പൊ എന്നാണ് ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ

0: ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ നാലാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ അഞ്ചാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും പിന്നെ മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിന്റെ രണ്ടാമത്തെ ദിവസം, നല്ല ഹീറ്റ് തുടങ്ങി രണ്ടാമത്തെ ദിവസം കുത്തിവെക്കുക. അതിന്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡ് ഒന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നത്. ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതുകൊണ്ട് ചെന പിടിക്കാനുള്ള മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല, പക്ഷെ അതിനകത്തുനിന്നുണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരഹനമായ ഒരു കുട്ടിയായിരിക്കും. വെച്ചൂറുമല്ല സങ്കരഹനമല്ലാത്തൊരു കുട്ടിയായിരിക്കും. അത് കുത്തിവെച്ച് ചെന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കുത്തിവെച്ച് ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. അപ്പം വെച്ചൂർ പശുവിന്റെ പശുവിന്റെ കുട്ടി കിട്ടണമെങ്കിൽ വെച്ചൂർ പശുവിന് തന്നെ കുത്തിവെക്കണം.
0: അപ്പോഴാണ്
1: അഭികാമ്യം. ഓക്കെ സാർ. ആ സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പശു, ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: ഒരു കിടാരി, അതായത് കുത്തിവെക്കാൻ
1: ഫസ്റ്റ് ടൈം ചെയ്യാം,
0: ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും ഈ ആൾക്കാരെല്ലാം കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മുക്കാൽ, മൂന്നിൽ രണ്ട് ശരീരഭാരം ഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പം അതിൻ്റെ ഒരു മിനിമം ഏജ്,
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഏതാണ്ട് ഒരു 14 മാസം 15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം അറ്റൈൻ ചെയ്യും, ആർജിക്കും. ആ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ
1: രണ്ടോ മൂന്നോ
0: ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല, ഉപദേശിക്കാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം ഒന്നോ രണ്ടോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. നേരത്തെ ഈ നേരത്തെ ഉള്ള ശ്രോതാവ് പറഞ്ഞ പോലെ ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്, ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നുകൊണ്ടാണ് പറഞ്ഞത് നാലാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ മൂന്നാമത്തെ ദിവസമായിരിക്കണം, മൂന്ന് ദിവസം. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് ഒന്നാമത്തെ ദിവസം എന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല, ചിലപ്പോൾ തലേന്ന് ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിരന്തരമായ ശ്രദ്ധ. ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം 20 ദിവസം ഇടപെട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി, അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വട്ടമാണെങ്കിൽ രണ്ട് ഹീറ്റ് വിട്ടിട്ട് ചെയ്യുക,
0: രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. ശരീരഭാരം മറ്റേ നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ ഒരു 200 180 200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ അടത്തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ. പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ കറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കന്നുകുട്ടി ഉണ്ടാകണം, അതായത് ആ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. 60 ദിവസം കഴിഞ്ഞിട്ട് നോർമലി ഒരു 45 60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട്. 60 70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാവാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് അടുത്ത മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് നടണം. അങ്ങനെയുണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ ഈ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4 5 6 മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച് ചെന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പാലൊന്ന് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ല നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8 മാസം 9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2 മാസം

0: മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും കറവ വറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിന്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം അതൊന്നും ഇൻകം ഇല്ലാത്തതുകൊണ്ട്.
1: അപ്പൊ അതേമാതിരി പിന്നെ നെക്സ്റ്റ് പ്രോസസ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സാർ. ഹലോ.
2: സാറേ. ഹലോ സാറേ, എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പള്ളിയിലാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
2: സാറേ, എനിക്ക് 10-20 പശുക്കളുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃത്രിമ ബീജദാനത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം അത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ. ഒരു സ്പെസിഫിക് ആയിട്ട് വല്ലതും ക്വസ്റ്റ്യൻ ഉണ്ടോ വിനുവിന്?
2: ചോദിക്കാനുള്ള, നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെന്നൈയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിവെപ്പ് പോയ പശുക്കളുണ്ട്.
0: ഈ ഒരു പശുവിനെ നമ്മൾ പറയുമ്പം, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ പശു ഫാം ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം. ഹീറ്റ് എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട് എന്ന്, അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അല്ല. അപ്പൊ വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല, എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം, ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചെന പിടിക്കും, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-3 കുത്തിവെപ്പ് കഴിഞ്ഞ് ചെന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചെന പിടിക്കാതിരിക്കുന്നത്. നമ്മള് ഒരു പശു പ്രസവിച്ചതിന് ശേഷം 1-2 വട്ടം കുത്തിവെക്കും. പ്രസവിച്ച ഒരു 6 മാസം കഴിയും, അല്ല 60 ദിവസം കഴിഞ്ഞാൽ കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. 60 അല്ലെങ്കിൽ 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2-3 കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചെന പിടിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പൊ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഷെഡി മാത്രമേ കിട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുകയല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ഈ ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ഇന്ന ഇത് ഏതാ ഈ ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ആ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
2: ഇത്
0: പറഞ്ഞോ, ചോദിച്ചോളൂ.
2: അപ്പൊ സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്തൊക്കെ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. അത് ചിലതൊക്കെ 2-3 തന്നെ ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്ര തന്നാ ബ്ലഡ് പോകുന്നത് കൃത്യമായിട്ട് തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിന്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ ഈ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയപ്പള്ളിയില് ശരിക്കും പറഞ്ഞോ, ഈ ഡോക്ടർ കൊണ്ട് സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
2: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ. ചിലപ്പം ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ ഹീറ്റിന്റെ ലക്ഷണങ്ങൾ
0: കാണിച്ചത്. നമുക്ക്
2: കാലത്തേക്ക്
0: അല്ല, ഞാനൊരു ഒരു ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ നമ്മളിവിടെ പറഞ്ഞനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാം. ഈ ഇത് ഇതാണ് അതിൻ്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപേക്ഷ
2: ഞാൻ ചില പശുക്കൾക്ക് ഹീറ്റ് 2-3 ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പം ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ ഹീറ്റ് തന്നെ കൊടുക്കും. ഞാൻ 4 ദിവസം ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന 4 ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുന്നത് 32 കുത്തിയപ്പോളോ ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്, എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ

0: വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിന്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
1: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇല്ല, രണ്ട് കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചന പിടിച്ചിട്ടില്ലെങ്കിൽ, രണ്ട് കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള രണ്ട് കുത്തിവെപ്പ് അല്ലെ, രണ്ട് ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സിച്ചാൽ വെറും വയറ് കഴിവ് മാത്രം, വയറ് കഴിവ് വെച്ചാൽ ആന്റിബയോട്ടിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച്, ചിലപ്പോൾ ചെറിയ മാച്ച് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും, വളരെ സൂക്ഷ്മതയായിട്ട് നോക്കുകയാണ് അതിനകത്ത് ചെറിയ പൊട്ട് പൊട്ട് പൊട്ട് പൊട്ട് പോലെ മഞ്ഞ പഴുപ്പിന്റെ അംശങ്ങൾ കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ പറ്റൂ, ദൂരെ നോക്കിയാൽ അറിയത്തില്ല. അല്ല, താങ്കൾ ഒരു നല്ല കർഷകനാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നല്ലൊരു ആളെ കൊണ്ട് മൂന്ന് കുത്തിവെപ്പിന് ശേഷം പരിശോധിപ്പിക്കുക, അതനുസരിച്ച് അതിന്റെ ഹോർമോൺ ഇല്ലെങ്കിൽ, നല്ല പശുക്കളാണെങ്കിൽ നമുക്കിപ്പം ഹോർമോൺ ട്രീറ്റ്മെന്റിലുണ്ട്. അതായത് ഒരു പശുവിനെ നമുക്ക് ഈ ആന്റിബയോട്ടിക് എല്ലാം കൊടുത്തതിന് ശേഷം ഹോർമോൺ കൊണ്ട് ഹീറ്റാക്കി ഈവൻ ഓവുലേഷൻ നടക്കുന്ന ഹോർമോണോട് എടുത്ത് കുത്തിവെക്കാവുന്ന സംവിധാനമുണ്ട് ഇപ്പം. അപ്പൊ അതനുസരിച്ച് മനസ്സിലായി, ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ
0: ചെയ്യാൻ പറ്റും.
1: മനസ്സിലായി, വെരി ഗുഡ്. അതിനെ വളർത്തുന്നുണ്ടോ? വളർത്തിയെടുക്കുന്നുണ്ടോ?
0: വെരി ഗുഡ്. പത്തോളം പശുക്കിടാങ്ങൾ വളർന്നു വരുന്നുണ്ട് പല സ്റ്റേജിലുള്ളത്. നമ്മുടെ
1: നല്ലൊരു കർഷകൻ തന്നെയാണ്.
2: വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ്, ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്?
1: നമ്മൾ ഈ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പം പിന്നെ വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ വയറുകഴി ഒരു ഇത് മാത്രമല്ല, അത് സയന്റിഫിക്കായിട്ട് ഒരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം അതിന്റെ സമീകൃതമായ ആഹാരം, മിനറൽ സപ്ലിമെന്റ്, ഈ സപ്ലിമെന്റും ആഹാരം ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ, പിന്നെ റെഗുലറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അണ്ടം ഡെവലപ്പ് ചെയ്തുണ്ടോ, ഓവറി പരിശോധിച്ച് ആ ഹീറ്റ് നമ്മൾ കുത്തിവെക്കണമെന്നില്ല, എന്നാലും പരിശോധിച്ച് ഒരു ഹീറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലിറ്റി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു പരിധി, എല്ലാ 100% എല്ലാ പശുക്കളും ചന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല, എന്നാലും ഒരു സയന്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻഫെർട്ടൈൽ ആണോ അല്ല ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ, അത് വന്ന
1: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചന പിടിക്കത്തില്ല. യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, മുന്നുള്ള പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമന്റെ ക്വാളിറ്റി അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സെമനായിരിക്കണം, അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നോ ചെയ്യുന്ന ആ ക്വാളിറ്റിയും നമ്മൾ അത് സാധാരണഗതിയിൽ ഇപ്പം എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം വെച്ചാൽ ഓരോ 1000 പശുക്കൾക്ക് ഒരു സബ് സെന്റർ ഉള്ളപ്പം ഒരുപാട് നേരം ഒന്നും ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെമൻ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നമില്ല. സബ് സെന്ററിൽ പോലും ഓരോ 2 മാസം കൂടുമ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സെമന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതായത് ആ സ്ട്രോയിൽ എത്ര ലൈവ് സെമൻ, ഒരു സ്ട്രോ എടുത്ത് പൊട്ടിച്ച് മൈക്രോസ്കോപ്പിക്കുകൾ വെച്ച് നോക്കി ചെയ്യണം. എല്ലാ മൃഗാശുപത്രികളിലും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അവിടെ കിടക്കുന്ന സ്ട്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്.
2: അപ്പൊ അത് എന്തായാലും ഇപ്പം കിട്ടുന്ന സെമനൊക്കെ
1: നല്ലതാണെന്നാണ് അവർ, നിരവധി ടെസ്റ്റുകളുടെ ശേഷമാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മളുടെ ആ ഒരു വിശ്വാസമാണ്. നമ്മൾ സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ, സക്സസും.
2: ഓക്കെ. അപ്പൊ സർ, ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെർട്ടൈൽ പശു അല്ലെങ്കിൽ ചെന പിടിക്കാതിരിക്കുന്ന ഒരു പശുവിനെ നമ്മൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്കൊരു എക്കണോമിക് ലോസ് ആണ്. അപ്പൊ അതിനെ ആ നമ്മുടെ ഡെയറി ഫാമിൽ നിന്ന് മാറ്റണം, അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എക്സ്പെരിമെന്റ് ചെയ്ത് 3, 4, 5, 6, 7, 8 പറഞ്ഞ മാതിരി അങ്ങനെ കുത്തിവെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് അങ്ങ് മാറ്റുന്നതല്ലേ?
1: അത് അതിന്റെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും.

0: നല്ലൊരു പശുവാണ്, അതിന് ഒരു 10 ലിറ്റർ, അതായത് എക്കണോമിക്കായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ കാലാവധി മൊത്തവും, അതായത് ഒരു ഫാമിൽ ലാഭകരമായിട്ട് ഒരു പശു നിൽക്കുന്ന പ്രൊഡക്ഷൻ അതിനുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 15 ലിറ്ററിന് 10 ലിറ്റർ പാലാണ്. ചില പശുക്കൾ ഈ പിടിച്ച് ഈ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 10, 12, 14 ലിറ്റർ പാല് അതിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര നാൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറെ കിട്ടുന്നോ അതുവരെ അതിനെ നിർത്താം. അതിനുശേഷം ഈ ഇവിടെ മീറ്റ് വാല്യൂ വളരെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആരോഗ്യത്തിലും നല്ല ഇതിലും ഉള്ള പശുക്കളാണെങ്കിൽ നല്ലൊരു വില കർഷകന് കിട്ടുകയും ചെയ്യാം അതിനകത്ത്. പക്ഷേ ഓണഫ് സഡൻ ഡിസ്പോസ് ചെയ്തതിൽ ഈ എക്കണോമിക് ആയിട്ട് നിർത്താൻ പറ്റുന്നിടത്തോളം കാലം അതിനെ നിർത്തിയതിന് ശേഷം മാത്രമേ.
1: സാർ പറഞ്ഞായിരുന്നു ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
0: ഒരു പരിധിവരെ നമുക്ക് ഈ ഹീറ്റ്, അതായത് മതി ഉണ്ടാക്കിയെടുത്തിട്ട് ഈവൻ ഓവുലേഷൻ നടക്കേണ്ട ഹോർമോൺ വരെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പം ബാക്കിയുള്ള കണ്ടീഷൻ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, അതായത് അതിന്റെ മിനറൽ സപ്ലിമെന്റ്, ഫുഡ്, ഇത് എല്ലാം കറക്റ്റായിരുന്നാൽ ഇതിവിടെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും.
1: അതേമാതിരി അതിന്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ വരെയൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിന്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
0: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണം എന്നുള്ളതാണ്. അതിനെ ഡിവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുത്തിവെക്കുമ്പോൾ കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതിനാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ അഭികാമ്യം, നന്നായിരിക്കുന്നതാണ്. ഈ ഡിവോമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. എല്ലാ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. പ്രതിരോധ കുത്തിവെപ്പ് ഇപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നടക്കുകയാണ്, അതിനുള്ള തുടങ്ങണം.
1: ഓക്കെ, ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംവദിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, രജിത് ആറ്റിങ്ങൽ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് സിന്തറ്റിക് ഫൈബറുകൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായ സോഫിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: എന്താണ് സിന്തറ്റിക് ഫൈബറുകൾ? എങ്ങനെ അവ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് അവ ഇത്രയും ജനപ്രിയമായത്? നമുക്ക് നോക്കാം. നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് ഇവയാണ് ചില പ്രധാനപ്പെട്ട സിന്തറ്റിക് ഫൈബറുകൾ. ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളിലും ബാഗുകളിലും സ്പോർട്സ് സാമഗ്രികളിലും വരെ ഇവയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇവയ്ക്ക് ഗുണങ്ങൾ മാത്രമാണോ? പരിസ്ഥിതിക്ക് ഇവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? പെട്രോകെമിക്കലുകൾ അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രാസപ്രക്രിയകൾ, അതായത് പോളിമറൈസേഷൻ വഴി മനുഷ്യർ നിർമ്മിക്കുന്ന കൃത്രിമ നാരുകളാണ് സിന്തറ്റിക് ഫൈബറുകൾ. പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് ഇവ വളരെ ഈട് നിൽക്കുന്നതും ചുളിവുകൾ വീഴാത്തവയും വില കുറഞ്ഞവയുമാണ്. പരുത്തി, കമ്പിളി, പട്ട് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളിൽ നിന്നും വ്യത്യസ്തമായി സിന്തറ്റിക് നാരുകൾ സസ്യങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. പെട്രോളിയത്തിൽ നിന്നും പ്രകൃതിവാതകത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പെട്രോകെമിക്കൽസ് എന്നറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമാണ് അവ പ്രധാനമായും തയ്യാറാക്കുന്നത്. ഈ നാരുകൾ ശക്തവും ഈട് നിൽക്കുന്നതും ഭാരം കുറഞ്ഞതും പരിപാലിക്കാൻ എളുപ്പമുള്ളതുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ ഭീമൻ കപ്പലുകളെ വലിക്കുന്ന കയറുകൾ വരെ സിന്തറ്റിക് നാരുകൾ

നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിശബ്ദമായി ഇഴ ചേർന്നിരിക്കുന്നു. പട്ടിനേക്കാൾ ശക്തവും പരുത്തിയേക്കാൾ ഭാരം കുറഞ്ഞതും പ്രകൃതിയിൽ നിന്നുമല്ല, മറിച്ച് ശാസ്ത്രത്തിൽ നിന്നുമാണ് ജനിച്ചത്. ഈ അത്ഭുതകരമായ നാരുകൾ ആധുനിക ലോകത്തിലെ സൂപ്പർ ഹീറോകളാണ്. അതിനാൽ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് തുടങ്ങിയവയുടെ വർണ്ണാഭമായ പ്രപഞ്ചത്തിലേക്ക് ചുവടുവെക്കാൻ തയ്യാറാകൂ. ഇത് തുണിത്തരങ്ങളുടെ മാത്രം കഥയല്ല, നവീകരണത്തിന്റെയും ഫാഷന്റെയും ഭാവിയുടെയും കൂടി കഥയാണ്. നമുക്ക് ഈ നാരുകളുടെ രസതന്ത്രം ഒന്ന് പരിശോധിച്ചാലോ? പോളിമറൈസേഷൻ എന്ന രാസപ്രക്രിയയിലൂടെയാണ് സിന്തറ്റിക് നാരുകൾ നിർമ്മിക്കുന്നത്. എന്താണ് പോളിമറൈസേഷൻ? പോളിമർ എന്ന വാക്ക് ധാരാളം എന്നർത്ഥം വരുന്ന പോളി എന്ന ഗ്രീക്ക് പ്രിഫിക്സിൽ നിന്നും ഒറ്റ യൂണിറ്റുകൾ എന്നർത്ഥം വരുന്ന മെർ എന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുമാണ് വരുന്നത്. പോളിമറിന്റെ ഓരോ സിംഗിൾ യൂണിറ്റിനെയും ഓരോ മോണോമർ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയിൽ മോണോമറുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ രാസ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്ന് പോളിമറുകൾ എന്നറിയപ്പെടുന്ന നീണ്ട ശൃംഖലകൾ ഉണ്ടാകുന്നു. ഈ പോളിമറുകൾ പിന്നീട് നാരുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 1/2 ഭാഗവും വഹിക്കുന്നു. കൂടാതെ പെട്രോകെമിക്കൽ വിതരണ ശൃംഖലയിൽ ഇത് ആഴത്തിൽ സംയോജിപ്പിച്ചും ഇരിക്കുന്നു. പെട്രോകെമിക്കലുകൾ എങ്ങനെ നാരുകളായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വാർഡ്രോബിലെ വസ്ത്രങ്ങളും എണ്ണ വാതക വ്യവസായവും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ളതാണ്. അസംസ്കൃത എണ്ണയിൽ നിന്നും തുണിയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രത്യേക ഘട്ടം ഘട്ടമായുള്ള രാസപ്രക്രിയ ഉൾപ്പെടുന്നു. നമുക്കിതിന്റെ തയ്യാറാക്കലിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. ആദ്യമായി അസംസ്കൃത വസ്തുക്കൾ നേടലാണ്. പെട്രോകെമിക്കലുകളെ പെട്രോളിയത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ പെട്രോകെമിക്കലുകളെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിടുന്നു. അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും ഭൂമിയിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നു. വിള്ളലും പരിഷ്കരണവും സ്റ്റീം ക്രാക്കിംഗ് പോലുള്ള പ്രക്രിയകളിലൂടെ വലിയ ഹൈഡ്രോകാർബൺ തന്മാത്രകളെ എഥിലീൻ, പ്രൊപ്പിലീൻ, സൈലീൻ പോലുള്ള ലളിതവും ചെറുതുമായ അടിസ്ഥാന രാസവസ്തുക്കളായി വിഘടിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇവരെ പോളിമറൈസേഷന് വിധേയമാക്കുന്നത്. എക്സ്ട്രൂഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ ദ്രാവക പോളിമർ ഉരുക്കി സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ഷവർ ഹെഡ് പോലുള്ള ഉപകരണങ്ങളിലൂടെ കടത്തിവിട്ട് അവയെ തണുപ്പിച്ച് തുണി നെയ്യാൻ കഴിയുന്ന നീണ്ട തുടർച്ചയായ നൂലുകളായി ഉറപ്പുള്ളവയാക്കി നിർമ്മിച്ചെടുക്കുന്നു. അടുത്ത ഘട്ടം കെമിക്കൽ പ്രോസസിംഗ് ആണ്. വിവിധ രാസവസ്തുക്കൾ കലർത്തി ചൂടാക്കി പോളിമറുകൾ ഉണ്ടാക്കുന്നു. ഈ പോളിമറുകളിൽ നിന്നുമാണ് നാരുകളെ നിർമ്മിച്ചെടുക്കുന്നത്. ശേഷം ഇവയെ നെയ്ത്തും ഡൈയിങ്ങും ഈ നൂലുകൾ തുണിത്തരങ്ങളായി നെയ്തെടുക്കുകയും ആവശ്യാനുസരണം നിറം നൽകുകയും ചെയ്യുന്നു. സാധാരണ സിന്തറ്റിക് നാരുകളും അവയുടെ അടിസ്ഥാന രാസവസ്തുക്കളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില സാധാരണ സിന്തറ്റിക് നാരുകൾ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക്, റയോൺ മുതലായവയാണ്. വ്യത്യസ്ത പെട്രോകെമിക്കൽ ഇൻപുട്ടുകൾ വ്യത്യസ്ത തരം സിന്തറ്റിക് നാരുകളായി ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോന്നിനും അതിന്റേതായ സവിശേഷതകളുണ്ട്. നമുക്ക് ഈ ഓരോ കൃത്രിമ നാരുകളുടെയും വ്യത്യസ്തങ്ങളായ നിർമ്മാണ ഘട്ടങ്ങളും വിവിധങ്ങളായ ഉപയോഗങ്ങളും വിശദമായി പരിശോധിക്കാം. ആദ്യമായി പോളിസ്റ്റർ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബറുകളിൽ ഒന്നാണിത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോളി എഥിലീൻ ടെർതാലേറ്റ് PET എന്ന തരം പോളിസ്റ്റർ ആണ്. ആഗോളതലത്തിൽ ഉൽപാദനം നടത്തുന്ന ഫൈബറിന്റെ 55%-ത്തിലധികവും പോളിസ്റ്റർ ആണ്. ഇത് പ്രധാനമായും എഥിലീൻ, പാരാസൈലീൻ എന്നിവയിൽ നിന്നുമാണ് ഉൽപാദിപ്പിക്കുന്നത്. പോളിസ്റ്റർ വളരെ ഈടുനിൽക്കുന്നതും ചുളിവുകളെ പ്രതിരോധിക്കുന്നതും ചിലവ് കുറഞ്ഞതുമാണ്. ഇതിന്റെ പ്രധാന നിർമ്മാണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ നടത്തലാണ് ഡൈമീഥൈൽ ടെർതാലേറ്റ് അല്ലെങ്കിൽ ടെറി താലിക് ആസിഡ്, എത്തിലീൻ ഗ്ലൈക്കോൾ എന്നീ രാസവസ്തുക്കൾ തമ്മിൽ കലർത്തുന്നു. ഈ മിശ്രിതം ഉയർന്ന താപനിലയിൽ ഏകദേശം 150°C മുതൽ 210°C വരെ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ഉരുകിയ പോളിസ്റ്റർ ദ്രാവകം രൂപപ്പെടുന്നു. അടുത്ത ഘട്ടം ഇതിൽ നിന്നും റിബണുകളും ചിപ്സുകളും ഉണ്ടാക്കുന്ന ഘട്ടമാണ്. ശേഷം ഈ ചിപ്സുകളെ ഉരുക്കി വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ഉരുകിയ ദ്രാവകത്തെ സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുള്ള ഒരു ലോഹ പ്ലേറ്റിലൂടെ ഉയർന്ന മർദ്ദത്തിൽ കടത്തിവിടുന്നു. സുഷിരങ്ങളിലൂടെ പുറത്തുവരുന്ന ദ്രാവകം വായുവേറ്റ് പെട്ടെന്ന് തണുക്കുകയും നീളമുള്ള നാരുകളായി മാറുകയും ചെയ്യുന്നു. ഇതിനെ വലിച്ച

നീട്ടി ചുറ്റിയെടുക്കലാണ് അടുത്ത ഘട്ടം, ഡ്രോയിങ് ആൻഡ് വൈൻഡിങ്. ചൂടുള്ള റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ വലിച്ചു നീട്ടുന്നു. ഇതിനെയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇത് പോളിസ്റ്റർ നാരുകളുടെ ബലവും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നു. അവസാനം ഈ നാരുകൾ ബോബിനുകളിൽ നൂലുകളായി ചുറ്റിയെടുക്കുന്നു. ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്: വസ്ത്രനിർമ്മാണം, സ്പോർട്സ് വസ്ത്രങ്ങളുടെ നിർമ്മാണം, ജാക്കറ്റുകൾ, റെയിൻകോട്ട് നിർമ്മിക്കുക, ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വിരികൾ, കർട്ടനുകൾ, കാർപ്പറ്റുകൾ എന്നിവ നിർമ്മിക്കുക, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കയറുകളും ബെൽറ്റുകളും കൺവെയർ ബെൽറ്റുകളും ഹോസുകളുമൊക്കെ നിർമ്മിക്കുക. കൂടാതെ പാക്കേജിങ്ങിനായി കുപ്പികൾ, ഭക്ഷണപാത്രങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കുന്ന PET പോളി എഥിലീൻ ടെർതാലേറ്റ് ഒരു പ്രത്യേകതരം പോളിസ്റ്ററാണ്. കുപ്പികൾ നിർമ്മിക്കാൻ പോളി എഥിലീൻ ടെർതാലേറ്റ് എന്ന തരം പോളിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മൈക്രോവേവ് ഓവനുകളിൽ ഉപയോഗിക്കുന്ന തരം ചില പാത്രങ്ങളും ഫുഡ് കണ്ടെയ്നറുകളും ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. അടുത്ത സിന്തറ്റിക് ഫൈബർ നൈലോൺ ആണ്. പൂർണ്ണമായും സിന്തറ്റിക് എന്ന അർത്ഥത്തിൽ ആദ്യത്തെ സിന്തറ്റിക് ഫൈബറായ നൈലോൺ 1927 കെമിക്കൽ കമ്പനിയായ ഡുപോണ്ടിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കൻ ഗവേഷകനായ വാലസ് കരോത്തേഴ്സ് ആണ്. ആദ്യത്തെ നൈലോൺ 6/6 ആയിരുന്നു. 1935 February 28 ഇത് സമന്വയിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റേഷനിങ് ആരംഭിച്ചതിന് തൊട്ടു മുൻപ് പട്ടിന് പകരമായി നൈലോൺ അമേരിക്കയിൽ അരങ്ങേറ്റം കുറിച്ചു. സ്ത്രീകളുടെ സ്റ്റോക്കിങ്ങുകൾക്കുള്ള ഒരു വസ്തുവായ അതിന്റെ നൂതന ഉപയോഗം പാരച്യൂട്ടുകളിലും കയറുകൾ പോലുള്ള മറ്റ് സൈനിക ഉപയോഗങ്ങളിലും പട്ടിന് പകരമായി കൂടുതൽ പ്രായോഗിക ഉപയോഗങ്ങളെ മറികടക്കുകയും ചെയ്യുന്നു. പോളി അമൈഡുകൾ എന്നറിയപ്പെടുന്ന തെർമോപ്ലാസ്റ്റിക് പോളിമറുകളുടെ ഒരു കുടുംബമാണ് നൈലോൺ. സിൽക്കിനു പകരം വൈവിധ്യമാർന്നതും ശക്തവും ഉരച്ചിലുകളെ പ്രതിരോധിക്കുന്നതുമായ ഒരു ബദലായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഡുപോണ്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ പൂർണ്ണമായും സിന്തറ്റിക് ഫൈബറായ ഇത് പെട്രോളിയം അധിഷ്ഠിത അമൈഡുകൾ അല്ലെങ്കിൽ ഹെക്സാമെഥിലീൻ ഡയമീൻ അഡിപ്പിക് ആസിഡ് എന്നിവയിൽ നിന്നുമാണ് നിർമ്മിച്ചെടുത്തത്. നിർമ്മാണം: കൽക്കരി, ജലം, വായു എന്നിവയിലെ അസംസ്കൃത വസ്തുക്കളാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. നൈലോണിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം പോളിമറൈസേഷനാണ്. ചിപ്സ് നിർമ്മാണമാണ് അടുത്തത്. ഈ നൈലോൺ ചിപ്സുകളെ ഉരുക്കി വീണ്ടും ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലുള്ള ഉപകരണങ്ങളിലൂടെ ഉയർന്ന മർദ്ദത്തിൽ ഇത് കടത്തിവിട്ട് പുറത്തുവരുന്ന ദ്രാവകം വായുവേറ്റ് തണുക്കുമ്പോൾ ശക്തമായ നാരുകളായി മാറുന്നു. പിന്നീട് ഈ നാരുകളെ മെഷീനുകൾ ഉപയോഗിച്ച് നന്നായി വലിച്ചു നീട്ടുന്നു. ഇത് നാരുകളുടെ ബലവും ഇലാസ്തികതയും വർദ്ധിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇത് നൂലുകളായി ചുറ്റിയെടുക്കുന്നത്. നൈലോണുകളുടെ പ്രധാന ഉപയോഗം പാരച്യൂട്ടുകൾ, കയറുകൾ, സോക്സുകൾ, ടൂത്ത് ബ്രഷ്, ഫിഷിംഗ് നെറ്റ് എന്നിവ നിർമ്മിക്കാനാണ്. അടുത്ത സിന്തറ്റിക് ഫൈബർ അക്രിലിക് ആണ്. കമ്പിളിക്ക്, അതായത് വൂളിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ നാരാണിത്. അക്രിലോ നൈട്രൈൽ എന്ന മോണോമർ പോളിമറൈസേഷൻ ചെയ്ത ശേഷം ഒരു ലായകത്തിൽ ലയിപ്പിച്ചാണ് ഇത് നൂലുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ ആണ്. അക്രിലിക് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തു അക്രിലോ നൈട്രൈൽ എന്ന ദ്രാവകമാണ്. ഇതിലേക്ക് മറ്റു ചില സഹരാസവസ്തുക്കൾ കോ മോണോമേഴ്സ് ചേർത്ത് കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ പോളിമറൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ശേഷം പോളി അക്രിലോ നൈട്രൈൽ PAN എന്ന പോളിമർ ഉണ്ടാക്കുന്നു. ഇതിന്റെ ലായനി തയ്യാറാക്കൽ അഥവാ ഡിസോൾവിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ പോളിമർ പൗഡർ രൂപത്തിലായിരിക്കും. അത് നേരിട്ട് ഉരുക്കാൻ കഴിയില്ല. ചൂടാക്കിയാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിനാൽ ഈ പോളിമർ പൗഡറിനെ ഡൈ മിഥൈൽ ഫോർമൈഡ് DMF പോലുള്ള പ്രത്യേക രാസലായനികൾ ലയിപ്പിച്ച് കട്ടിയുള്ള ഒരു ദ്രാവകം ഡോപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ആക്കി മാറ്റുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ദ്രാവകം സ്പിന്നറൈറ്റ് എന്ന സുഷിരങ്ങളുള്ള ഉപകരണത്തിലൂടെ കടത്തിവിട്ട് നാരുകളാക്കി മാറ്റുന്നു. ഇത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തെ ഒരു കെമിക്കൽ ബാത്തിലേക്ക് കടത്തിവിട്ട് ഇതിനെ വെറ്റ് സ്പിന്നിംഗ് എന്ന് പറയുന്നു. ശേഷം നാരുകളെ കട്ടിയുള്ളതാക്കുന്നു. എന്നാൽ അടുത്ത ഒരു മാർഗം ഡ്രൈ സ്പിന്നിംഗ് എന്നതാണ്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തിലേക്ക് ചൂടുള്ള വായു കടത്തിവിട്ട് അതിലെ ലായനിയെ നീരാവിയാക്കി മാറ്റി നാരുകളെ രൂപീകരിക്കുന്നു. ഇനി അടുത്തതായി കഴുകലും വലിച്ചു നീട്ടലും വാഷിംഗ് ആൻഡ് ഡ്രോയിങ് ആണ്. രൂപപ്പെട്ട നാരുകളിലെ രാസവസ്തുക്കളുടെ അംശം കളയാൻ അവയെ നന്നായി കഴുകുന്നു. പിന്നീട് റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ പല മടങ്ങ് വലിച്ചു നീട്ടുന്നു. ഇത് നാരുകൾക്ക് ബലവും ഇലാസ്തികതയും നൽകുന്നു. ഇനി അടുത്ത ഘട്ടം ക്രിമ്പിംഗ് എന്നും കട്ടിംഗ് എന്നും പറയുന്നതാണ്. സ്വാഭാവിക കമ്പിളി നാരുകൾ പോലെ തോന്നിപ്പിക്കുന്നതിനായി

0: സിന്തറ്റിക് ഫൈബറാണിത്. ഇവ നിർമ്മിക്കുന്നത് പോളിയൂറത്തൈൻ അടിസ്ഥാനമാക്കിയുള്ള രാസവസ്തുക്കളെ പ്രത്യേക രീതിയിൽ സ്പിൻ ചെയ്താണ് നിർമ്മിക്കുന്നത്. ഉപയോഗങ്ങൾ: നീന്തൽ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ, സ്പോർട്സ് വസ്ത്രങ്ങൾ, ഇവയ്ക്ക് ഇലാസ്തികത നൽകാനാണ് സ്പാൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു സിന്തറ്റിക് ഫൈബറാണ് റയോൺ അഥവാ വിസ്കോസ്. ഇത് പ്രകൃതിദത്തമായ മരപ്പൾപ്പ്, അതായത് വുഡ് പൾപ്പിൽ നിന്നും രാസമാറ്റങ്ങൾ വരുത്തിയാണ് നിർമ്മിക്കുന്നത്. ഇതൊരു സെമി സിന്തറ്റിക് ഫൈബറുമാണ്. അതിനാൽ ഇതിനെ കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നും വിളിക്കാറുണ്ട്. 1894 ഇത് ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ ചാൾസ് ഫ്രെഡറിക് ക്രോസും അദ്ദേഹത്തിന്റെ സഹകാരികളായ എഡ്വേർഡ് ജോൺ ബെവാനും ക്ലേറ്റൺ ബീഡിലും ചേർന്നാണ് ആദ്യത്തെ വിജയകരമായ പ്രക്രിയ വികസിപ്പിച്ചെടുത്തത്. അവർ ഈ നാരുകൾക്ക് വിസ്കോസ് എന്നാണ് പേരിട്ടത്. സിന്തറ്റിക് നാരുകളുടെ പ്രധാന സവിശേഷതകൾ: ഇവയ്ക്ക് കരുത്തും ഈടും ഉണ്ട്, ഈർപ്പം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്, ഭാരം കുറഞ്ഞ തുണിത്തരങ്ങളിൽ നെയ്തെടുക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള വ്യാവസായിക ഭാഗങ്ങളായി ഇവയെ വാർത്തെടുക്കാം. ഇവയുടെ താപ സ്വഭാവം പ്രത്യേകത അർഹിക്കുന്നതാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുകയും കത്തിച്ചാൽ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അതായത് ചില തരം സംരക്ഷണ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിലേക്കായി ഇത് ഒരു പ്രത്യേക രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുമാണ്. സിന്തറ്റിക് നാരുകളുടെ ദോഷങ്ങൾ നമുക്കിനി നോക്കാം. സിന്തറ്റിക് നാരുകൾ ഉപയോഗപ്രദമാണെങ്കിലും അവയ്ക്ക് ചില ദോഷങ്ങളുണ്ട്. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവയുടെ ദോഷങ്ങൾ ഇതൊക്കെയാണ്: പരിസ്ഥിതി മലിനീകരണം, സിന്തറ്റിക് നാരുകൾ എളുപ്പത്തിൽ വിഘടിക്കില്ല, അവ വർഷങ്ങളോളം പരിസ്ഥിതിയിൽ നിലനിൽക്കുകയും മലിനീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മിക്ക സിന്തറ്റിക് വസ്തുക്കളും ജൈവ വിഘടനത്തിന് വിധേയമല്ലാത്തവയായതിനാൽ നൂറ്റാണ്ടുകളായി ആവാസ വ്യവസ്ഥയിൽ അവ നിലനിൽക്കുകയും മൈക്രോ പ്ലാസ്റ്റിക്കായി വിഘടിക്കുകയും ചെയ്യുന്നു. സിന്തറ്റിക് നാരുകൾ അവയുടെ ശക്തി, ഈട്, കുറഞ്ഞ ചിലവ് എന്നിവയാൽ ആധുനിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഈ നാരുകളുടെ അമിതമായ ഉപയോഗം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും. അതിനാൽ അവ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും പുനരുപയോഗവും പരിസ്ഥിതി സൗഹൃദവുമായ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്.
1: സിന്തറ്റിക് ഫൈബറുകൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായ സോഫിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഇ ഷോർട്ട് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഇ ഷോർട്ട് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321. മറ്റൊരു നമ്പർ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി: അഭിനേത്രി ഇന്ദുലേഖ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ആകാശവാണി. ഇപ്പോൾ കമൽ മോഹൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബേബി ചെമ്മോത്ത്. ആദ്യം ഒരു ചെറു മൺതരി ഞാനെങ്കിലും എന്ന് തുടങ്ങുന്നു. രചന മാടപ്പള്ളി കൃഷ്ണൻകുട്ടി.

0: ഇപ്പോൾ സമയം 12:59 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്ന് ഒപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ

0: ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വ്യോമമാർഗം സ്വദേശത്ത് എത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
1: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 അംഗ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്.
0: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
6: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതിൽ 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ Big 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ Big 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പെന്ന് പറയുന്നത് ഹം നോസ്ഡ് പിറ്റ് വൈപ്പറാണ്. മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്ന് എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടുമണ്ടലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടുപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടുപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും

ഇല്ലാത്തൊരവസ്ഥയാണ്. ഉദാഹരണം പാമ്പുകടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ ആർ ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്. ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി കേറ്റിയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം സംഭവിക്കാനും അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആറ് കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തി കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോകാതിരിക്കുക, ടൂ വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള് ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്, അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റിക്കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റിക്കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റിക്കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിന്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH ആണ്. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജില്, GH, നെയ്യാറ്റിങ്കര GH, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T ആണ്. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാ രീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്ക് എന്ന് നമ്മൾ പറയും, അത്രയും വരിഞ്ഞു മുറുകിയായിരിക്കും കെട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിന്റെ താഴ്ഭാഗത്തേക്ക്, നമ്മൾ എവിടെയാണോ കെട്ടുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ രക്തയോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല.

0: അതിനു പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ട് നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല, രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടുകഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റ് ആയിട്ട് ടൂണിക്കെ വെച്ച് കെട്ടരുത്. ടൂണിക്ക നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്. അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്ക വെച്ച് കെട്ടിയെന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് ബി പി നോക്കുന്ന ബി പി കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവര് കെട്ടിയേക്കുന്നതിന്റെ തൊട്ടു മുകളിലായിട്ട് ബി പി കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ ബി പി നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളില്, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവര് കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക് നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര് വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ്ണ ഓഷൻ പവേഴ്സ് ഹെ ഹമാരി യേ സമാനതയെ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തര ആഗെ ബഡ്നേ കി പ്രേരണാ ദേതേ ഹേ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കീ ഹേ ഓർ ആജ് തീസരി അന്വൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹേ.
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി.

0: വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡറൽ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1:01 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനുമുള്ളിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ

0: മടങ്ങിടുന്ന ഉറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ രണ്ട് ഗോളുകൾക്ക് തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ മൂന്നാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടെല്ല് ഏഴ് ഗോളുകളുമായി ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള പിഎസ്സി പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിഞ്ഞിച്ചലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജ്ജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ഇന്നാദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണെടുത്തത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ഒരുവട്ടം കൂടിയിൽ അടുത്തത് ചിത്രയും സംഘവും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് വിദ്യാസാഗർ. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് സുജാത പാടിയ ഗാനം. ചിത്രം ഹരികൃഷ്ണൻസ്.

ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

പൂവച്ചൽ ഖാദർ വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന ഗാനമാണ് ഒരുവട്ടം കൂടിയിൽ അടുത്തത്. ആ രാത്രി എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൌകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: ഒരു വട്ടം കൂടിയിൽ അടുത്തത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. പി കെ ഗോപിയുടെ വരികൾക്ക് ഇളയരാജ ഇണം പകർന്നത്. ചിത്രം അനശ്വരം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈച്ച് ഓഫ് സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
3: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines: India and Australia sign landmark deals on uranium supply and dedicated critical minerals corridor. Australia-India partnership on cyber critical technologies and supply chains becomes operational. Prime Minister Narendra Modi holds annual summit with his Australian counterpart Anthony Albanese in Melbourne, says bilateral relationship entered an expansive era anchored in deep mutual trust. Vice President C.P. Radhakrishnan unveils national mission for sustainable use of high seas fishery resources in Bhubaneswar. Monsoon covers entire country. Incessant rain affects normal life in national capital region. Uttarakhand becomes fully literate state after achieving prescribed adult literacy benchmarks under national education policy. And Indian contingent announced for Pickleball World Cup 2026 to be held in Vietnam. Prime Minister Narendra Modi and his Australian counterpart Anthony Albanese participated in the 3rd Australia-India Annual Leaders Summit in Melbourne today, during which they held delegation-level talks aimed at strengthening bilateral ties. Both Prime Ministers delivered joint press statements at Government House, Victoria, following the conclusion of the summit. They hailed a transformative step change in the bilateral relationship, locking in comprehensive frameworks for regional stability, energy security and technological innovation. To secure peace and stability across the Indo-Pacific, the leaders signed a landmark joint declaration on defence and security cooperation, institutionalized and an annual Defence Ministers' Dialogue, and launched a unified maritime security collaboration roadmap, describing India and Australia as vibrant democracies and important ocean powers. Prime Minister Modi said the Indo-Pacific is not just a meeting point of two oceans but showcases the shared aspirations of like-minded democracies like India and Australia.
4: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
3: Addressing the media, the Prime Minister highlighted that the relationship has entered an expansive era anchored in deep mutual trust. A major highlight of the summit was the significant momentum given to economic

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: അപ്പോ അതാണ് ചന്ദ്രുവിന്റെ ഫ്ലാഷ് ബാക്ക്.
1: അതെ.
0: ഭുജംഗയ്യൻ തന്നെയാണോ ഇതെല്ലാം പറഞ്ഞത്?
1: അല്ല, ലേഖ മാഡം.
0: ലേഖ മാഡമോ? അവരെ സൂപ്പിടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ അന്ന് പറഞ്ഞത്?
1: എന്നാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയില് ലേഖ മാഡം തന്നെ അക്കഥ മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
0: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
1: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്രസാറിന് ഇത്രയൊരു അവസ്ഥ വന്നല്ലോ എന്ന്.
0: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
1: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
0: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയില് ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ടു തന്നതാണ്.
1: എന്തിന്?
0: ഒരുപക്ഷെ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
1: അതൊന്നും അറിഞ്ഞിട്ടില്ല.
0: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
1: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
0: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
1: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ചു പറ. എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
0: സിമ്പിൾ ലോജിക്കല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗും എടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്രകാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
1: അപ്പോ നീ പറഞ്ഞു വരുന്നത്
0: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
1: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാകുന്നു. പക്ഷേ ചിത്ര, എന്തിന്? ആര്?
0: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
1: അതെ, മേഘ.
0: മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
1: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
0: ശരിയാണ്. പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യം

0: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും?
1: ഓഫ്കോഴ്സ് ചന്ദ്ര സർ.
0: പിന്നെ
1: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
0: എന്നുവെച്ച്?
1: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാറായിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡമല്ലേ?
0: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
1: അപ്പോ ചന്ദ്ര സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
0: നീ പറയുന്നത്?
1: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
0: എന്തിന്?
1: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
0: ബെന്നിച്ചിന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ.

0: ആരാ?
1: സോമശേഖരൻ നായരല്ലേ?
0: അതെ, ഞാൻ തന്നെ. താങ്കൾ?
1: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
0: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
1: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
0: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു അന്വേഷിക്കണം?
1: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘ എന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
0: കൊള്ളാം. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹമിരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എന്റെ മകൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്നു ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ അവർ തിരികെ US പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും US വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ ഇവരറിയുന്നത്?
0: ചന്ദ്രുവിന്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും

0: എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേ ദിവസം ഉറങ്ങാത്തതിന്റെ ക്ഷീണം രണ്ടുപേർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 മണി വരെ അവർ ഉറങ്ങിക്കാണണം. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയത്.
1: ആരായിരുന്നു ഫോൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു?
0: ഇല്ല, ശരിക്കും അതാണോ കാരണമെന്നും അറിയില്ല. മൊബൈൽ റിംഗ് കേട്ടിരുന്നു എന്നത് സത്യമാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോവുകയും ചെയ്തു.
1: അപ്പോൾ ചന്ദ്രു?
0: ചന്ദ്രുവിനെ ഉണർത്തേണ്ടെന്ന് മേഘ തന്നെയാണ് പറഞ്ഞത്. ഉച്ചസമയമായതിനാൽ വല്ലതും കഴിച്ചിട്ട് പോകാൻ അവളുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല.
1: അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള ഇറങ്ങിപ്പോക്കായിരുന്നു അത്.
0: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ, അതിനുശേഷം?
0: ഇല്ല, ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എന്റെ മകളെ ഞാൻ കണ്ടിട്ടേയില്ല. ഇല്ല,
1: ഐ എം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെന്റെ ഡ്യൂട്ടിയാണ്.
0: ഹേയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
1: ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സാർ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട, ഈച്ച് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൌൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ

0: ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും

സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് 3 മണിക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. മറ്റൊരു നമ്പർ 9495963321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ. 5:30 കവരത്തി ഗവൺമെന്റ് ജെ ബി സ്കൂൾ നോർത്തിലെ കൊച്ചുകൂട്ടുകാരി സൻഫ മുനീർ പങ്കെടുക്കുന്ന ഇമ്മിണി ബല്യലോകം എന്ന പരിപാടി. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചെങ്കോൽ എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഉദിത് നാരായൺ, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നൽകിയത് സഞ്ജീവ് ദർശൻ. ചിത്രം മൻ.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്യ ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മിണി വല്യ ലോകം ഇത് ഞങ്ങൾ

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന് സാധനാ സർഗം ശ്രീനിവാസ് എന്നിവർ പാടിയത്. ചിത്രം അലൈപായുദേ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു ഗാനം കൂടി. കൈതപ്രതിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് കെ എസ് ചിത്ര പാടിയത്. ചിത്രം കുടുംബപുരാണം.

ദ്വീപ് വിശേഷം. അറിയിപ്പ്: കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുക് ജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും

പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണം

0: ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar.
2: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടിലാകണ്ട ദ്വീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
3: ദ്വീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിൻ്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
3: ദ്വീപിള ഇളുത്തുകാരിളെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
4: പവിഴമണിയിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
2: സെൻഫാമുനിയർ.
1: സെൻഫാമുനിയർ എവിടെന്നാ വരുന്നത്?
2: കവരത്തി ദ്വീപിൽ നിന്ന്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: ഉമ്മ, വാപ്പ, ഇളാമ, ഉമ്മമ്മ, പിന്നെ രണ്ട് മാമ്മമാർ.
1: ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ വീട്ടില്?
2: അതെ.
1: ഉമ്മയുടെ പേരെന്താ?
2: സജന.
1: ഉമ്മ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉമ്മ?
2: കേക്ക് ഉണ്ടാക്കുന്നുണ്ട്.
1: കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഏത് തരം കേക്കുകളാ ഉണ്ടാക്കുന്നത്?
2: ഡ്രീം കേക്ക്, ബർത്ത്ഡേന്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇനി ഉപ്പയുടെ പേരെന്താ?
2: മുനിയർ.
1: ഉപ്പൊക്കെ എന്താ ജോലി?
2: ഉപ്പ ഓട്ടോ ഡ്രൈവറാ.
1: ഓട്ടോയിലൊക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോകാറുണ്ടോ സെൻഫേ?
2: അതെ.
1: സെൻഫ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: അഞ്ചാം ക്ലാസ്സില്.
1: ഏത് സ്കൂളിലാണ്?
2: ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ നോർത്ത് കവരത്തി.
1: ഇമ്മിണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടികളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്?
2: കഥകളും പാട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്.
1: കൂട്ടുകാരെ, സെൻഫമ്മയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
2: ചേർന്തീട്ടരകൾ ബിനാ ചെയ്യും ശേന്തിദാലെ, ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ള സമയം, ചെണ്ടകൾ തകുണിത മത ചെവിപ്പെടയും, കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും, ഉണ്ടവർകളിലായി പലതരം കൊടിയും, ചെമ്മേ ഓ.

0: മഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് സൻഫ.
1: താങ്ക് യു.
0: ഈ പാട്ട് ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പാടാൻ പഠിച്ചതാണോ ഇല്ല നേരത്തെ വേറെ എവിടെയെങ്കിലും പരിപാടിയിൽ പഠിച്ച പാട്ടാണോ?
1: ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാ.
0: ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാണ് അല്ലേ?
1: അതെ.
0: എന്നിട്ട് മോൾക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നോ ഈ പാട്ടിന്?
1: ഇല്ല, തേടേ കിട്ടിയുള്ളൂ.
0: തേട് കിട്ടിയുള്ളൂ അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം ഫസ്റ്റ് കിട്ടട്ടെ മോൾക്ക്. പിന്നെ വീട്ടില് ഉമ്മമ്മയും മാമനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഒക്കെ പേരെന്താ?
1: മാമന്റെ പേര് സൽമി, വേറൊരു മാമന്റെ പേര് സാജി, ഉമ്മമ്മന്റെ പേര് റഹ്മത്തുബി, ഇളാമാന്റെ പേര് സഹിന, ഇളാമാക്കൊരു കുട്ടിയുണ്ട് പേര് മുഹലി.
0: ഇത്രയും പേരുണ്ട് അല്ലേ വീട്ടില്.
1: അതെ.
0: ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല രസമുണ്ട്.
0: പഠിക്കാനൊക്കെ തുടങ്ങിയോ?
1: അതെ.
0: എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സ് ആയോ?
1: അതെ.
0: ടീച്ചേഴ്സിന്റെ പേരറിയോ മോൾക്ക്?
1: അതെ.
0: പേരെന്താ?
1: ഇവിഎസ് എടുക്കുന്ന ടീച്ചറിന്റെ പേര് നബീഹ, ഇംഗ്ലീഷ് എടുക്കുന്ന സാറിന്റെ പേര് റിയാസ്, ഹിന്ദി എടുക്കുന്ന ടീച്ചറിന്റെ പേര് ഹമർ, മാത്സ് എടുക്കുന്ന ടീച്ചറിന്റെ പേരും ഹമർ, മലയാളം എടുക്കുന്ന ടീച്ചറിന്റെ പേര് അത്തുബി.
0: ഓക്കെ, അപ്പൊ ഇത്രയും ടീച്ചേഴ്സ്മാരുണ്ടല്ലേ.
1: അതെ.
0: ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ.
0: മോൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാ?
1: അർജന്റീന.
0: അർജന്റീന ആണോ കൂടുതൽ ഇഷ്ടം?
1: അതെ.
0: അർജന്റീനയിലെ കളിക്കാരുടെ പേര് പറയാമോ?
1: മെസ്സി, ഫെർണാണ്ടസ്, അൽവാനസ്, ഡീ പോൾ.
0: ഇത്രയും പേരുടെ പേരറിയാലേ. ഏറ്റവും ഇഷ്ടം ആരെയാണ് അർജന്റീനയില്?
1: മെസ്സിയെ.
0: മെസ്സിയാണോ കൂടുതൽ ഇഷ്ടം?
1: അതെ. വാപ്പയ്ക്ക് അർജന്റീന ടീമിനോടാണ് ഏറ്റവും ഇഷ്ടം.
0: അതുകൊണ്ട് സൻഫയ്ക്കും അർജന്റീന ടീമാണല്ലേ ഇഷ്ടം.
1: അതെ.
0: കളിയൊക്കെ കാണാറുണ്ടോ അപ്പോൾ? വൈകിയൊക്കെ അല്ലേ കളി, ഇങ്ങനെ 10:30, 3:00 ആ ടൈമിലൊക്കെ അല്ലേ കളി? അപ്പൊ കാണാറുണ്ടോ കളി?
1: ഇല്ല, ഉപ്പ കണ്ടിട്ട് എനിക്ക് വന്നിട്ട് ആരാ ജയിച്ചതെന്നൊക്കെ പറഞ്ഞുതരും.
0: ആ, അങ്ങനെ ഉപ്പ പറഞ്ഞുതരാം അല്ലേ.
1: അതെ.
0: ഇനി ഇമ്മിണി വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥയാണ്.
0: അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് ഒരു കഥ പറഞ്ഞാലോ?
1: നമസ്കാരം കൂട്ടുകാരെ. വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ മധുരമറിയുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലുള്ള ഒരു ഗുണപാഠ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് ആഗ്രഹം. നമ്മൾ ഇന്ന് എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്? 3 നേരത്തെ ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം സമയാസമയത്ത് നമ്മൾക്ക് കിട്ടുന്നു. ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതേപോലെയൊരു ഗുണപാഠ കഥയുമായാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അക്കുട്ടി വളരെ പാവപ്പെട്ടതായിരുന്നു. അവന്റെ വീട് ഓല മെയ്തുണ്ടാക്കിയതായിരുന്നു. അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് പഠിപ്പെന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കിയ ഒരു ദിവസം അവന്റെ അമ്മ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്തു. സർക്കാർ സ്കൂളിലേക്ക് എത്തിയതും കുട്ടികളുടെ കയ്യിൽ പുതിയ ബാഗുകൾ ചെരുപ്പുകൾ കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് അവന്റെ മുഖത്ത്

0: ഒന്നിലേക്ക് നോക്കാനേ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന് അപ്പു എന്ന ഒരു കൂട്ടുകാരനെ കിട്ടി. അപ്പുവും കിട്ടുവും കൂടി നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പു കിട്ടുവിനോട് ചോദിച്ചു, കിട്ടു, നിന്റെ വീട് ഓടാണോ ഓലയാണോ? അവൻ പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. അപ്പു ഇത് കേട്ട് ഞെട്ടിപ്പോയി. ഏ, മാളികപ്പുറമുള്ള വീടോ? കിട്ടു ചോദിച്ചു, ഏ, നീ ഇതുവരെ മാളികപ്പുറമെന്ന വീട് കണ്ടിട്ടില്ലേ? ഒരു ദിവസം നിന്നെ ഞാൻ ഉറപ്പായും കൊണ്ടുപോകാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിട്ടു അപ്പൂവിനെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീട് കണ്ടതും അപ്പു ആശ്ചര്യപ്പെട്ടുപോയി. കതക് തുറന്നപ്പോൾ ഭൗ ഭൗ ഒരു പട്ടി. കുട്ടൻ പേടിച്ചു പോയി. അതിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞിപ്പട്ടി. അതിന്റെ അടുത്തേ ഒരു ചെറിയ പാത്രത്തിൽ നിറയെ ഭക്ഷണമുണ്ടായിരുന്നു. ഇത് കണ്ട് അപ്പുവിന്റെ വായിൽ വെള്ളം വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് വലുതായാൽ ആരാകാനാണ് ആഗ്രഹം? അപ്പു വേഗമെണീറ്റ് പറഞ്ഞു, എനിക്ക് അപ്പുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ചിരി അധികം നേരം നീണ്ടു നിന്നില്ല. അപ്പുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും കൂട്ടുകാരും അവനെ സഹായിച്ചു. അവൻ പഠിച്ച് വലിയ ഉയരങ്ങളിലേക്കെത്തി. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം എന്താണെന്നറിയോ? നമ്മൾ എന്താഗ്രഹിച്ചാലും അതിന് ഉറപ്പായും പ്രതിഫലമുണ്ടാകും.
1: അടിപൊളി കഥ ആയിരുന്നു.
0: താങ്ക് യു.
1: പിന്നെ ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളുടെ?
0: ഉപ്പയുടെ വീട്ടിൽ ഉപ്പയുടെ ഇത്തയും പിന്നെ ഇത്താന്റെ മോനും.
1: അവർ മാത്രമാണോ ഉള്ളത്?
0: അതെ.
1: ഇത്തയുടെ പേരെന്താ?
0: സാലിഹത്ത്. സാലിഹത്തിന് ഒരു മകനുണ്ട്.
1: പേരെന്താ?
0: വലീദ്. ഞങ്ങളിപ്പോ ഉപ്പാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്.
1: അതെന്താ ഉപ്പയുടെ വീട്ടിൽ താമസിക്കുന്നേ?
0: അവിടെ ഉപ്പയുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളാ അവിടെ നിക്കണേ.
1: ആ ശരി. സൻഫക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: അതെ, ഒരുപാട് കൂട്ടുകാരുണ്ട്.
1: കൂട്ടുകാരുടെ പേരെന്താ?
0: നൗറ, അസഹ, സെൻവ, സെനൂഫ, ഐമ, അച്ചു, അസ്ന.
1: കുറേ കൂട്ടുകാരുണ്ടല്ലേ. അപ്പൊ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യാറ് സ്കൂൾ വിട്ട് വന്നാൽ?
0: ഞങ്ങൾ സൈക്കിള് കൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കളിക്കും.
1: പിന്നെ?
0: പിന്നെ സന്ധ്യ ആകുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും.
1: എന്ത് കളികളാ കളിക്കാറ് നിങ്ങള്?
0: ഡോർജ് ബോൾ, ഓട്ടിച്ചു പിടിക്കൽ, ചാട്ടം, അങ്ങനത്തെ പല പല കളികളും കളിക്കാറുണ്ട്.
1: വൈകുന്നേരങ്ങളിൽ കുറേ കളികളൊക്കെ കളിക്കാറുണ്ടല്ലേ.
0: അതെ.
1: മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
0: എന്റെ ബർത്ത്ഡേ ആണ്.
1: ബർത്ത്ഡേക്ക് എന്താ ചെയ്യാറ് നിങ്ങള്?
0: ബർത്ത്ഡേക്ക് എനിക്ക് 10-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഒരു കുഞ്ഞു കേക്ക് മുറിച്ച് ആഘോഷിച്ചു.
1: അപ്പൊ മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസം അപ്പൊ ഓരോരോ വർഷം കൂടുന്നോ ഓരോ ബർത്ത്ഡേ ആണല്ലേ.
0: അതെ.
1: പിന്നെ എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ജീവിതത്തില്?
0: പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, എന്റെ വാപ്പ A14 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന് അപ്പോഴേ പറയാ. അങ്ങനെ ഒരു ദിവസം ഉപ്പ അന്തരത്തിലേക്ക് കളിക്കാൻ പോയി ക്രിക്കറ്റ്. അപ്പോ ഞങ്ങളുടെ കവരത്തി നാട്ടിലേക്ക് സെക്കൻഡ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം.
1: ഇപ്പൊ കളിക്കാൻ പോയതാണല്ലേ.
0: അതെ.
1: ഇനി മിടുവല്ലു ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: അടുത്തത് ഞാനൊരു പാട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ലബ്ബൈക പാടുന്നു ജനകൊടിയിറങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ച് തിരസിച്ച്

ജനകൊടിയടങ്ങലുമുണ്ടയോനോടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപുരി നടക്കുന്നു. ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്ത് രസിച്ചു.

കൽബിയത്തിൻ ഞങ്ങളൊരു വിട്ടുപാടി അവർ തേടി ജഗമാകെ പടച്ചു നെയ്ച്ചു തുണച്ചു തുണച്ച് നെയ്ച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ ലബ്ബേക്ക് പാടുന്നു ജനക്കൊടി അടങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം ഇലായൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച് പുതി നടക്കുന്നു ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ഇച്ച് മതിച്ചുടനോ തിരസിച്ച പതിമൊക്കെ തടുത്തിടുന്നേ റബ്ബിൽ നുതി ബെയ്ത്ത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹമ്മത്തനോരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണപൂ

0: മാഷാല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു.
0: അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ?
1: ആ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് മൺചട്ടികൾ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് വെള്ളം കോരാൻ രണ്ട് മൺചട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർഷകൻ മൺചട്ടിയിൽ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ വെള്ളം എവിടുന്നോ ഇറ്റുന്നതായിട്ട് ആൾക്ക് കണ്ടു. നോക്കുന്നത്തേക്കും ഒരു മൺചട്ടിയിൽ നിന്ന് പൊട്ടി വെള്ളമൊക്കെ താഴെപ്പോയി. അയാൾ വീട്ടിലെത്തുന്നത്തേക്കും ശകലം വെള്ളം മാത്രമേ അവിടെ അവർക്ക് കിട്ടിയുള്ളൂ. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം മറ്റേ മൺചട്ടി അസൂയയോടെ പറഞ്ഞു, നീ പൊട്ടിയ മൺചട്ടിയാണ്, ഇനി നിന്നെ കർഷകന് വേണ്ട, എന്നെ മാത്രം മതി. നീ എന്തിനാണ് അവരുടെ അയാൾ എടുക്കുന്ന വെള്ളം പാഴാക്കി കളയുന്നത്? അതിനൊക്കെ എന്നെ നോക്കണം, ഞാൻ ഒരിക്കലും പൊട്ടൂല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പൊട്ടിയ മൺചട്ടി കർഷകനോട് ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് വിറ്റൂടെ, അല്ലെങ്കിൽ കളഞ്ഞൂടെ? എന്നെ പൊട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ എടുക്കുന്ന എല്ലാ വെള്ളവും പാഴാക്കളയുന്നു. അപ്പോൾ ആ കൃഷിക്കാരൻ പറഞ്ഞു, നീ ഒന്ന് താഴേക്ക് നോക്കിക്കേ, നിന്റെ പൊട്ടിയ വെള്ളത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇവിടെ ഇത്രയും ചെടികൾ വളർന്നത്. ഇത് കേട്ട് പൊട്ടിയ മൺചട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഹങ്കാരിയായ മറ്റേ മൺചട്ടി ഇതറിഞ്ഞും പൊട്ടിത്തെറിച്ചു. ഗുണപാഠം: ഒരിക്കലും മറ്റുള്ളവരെ പറ്റി തെറ്റായി ചിന്തിക്കരുത്. ഒരു ദിവസം ഉറപ്പായും ജയം നമ്മൾക്ക് തന്നെയായിരിക്കും.
0: അടിപൊളി കഥയായിരുന്നു.
1: താങ്ക് യു.
0: ഇത്രയും നമുക്ക് അടിപൊളി പാട്ട് കഥ ഒക്കെ പറഞ്ഞു തന്ന സൻഫക്കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
1: താങ്ക് യു.
0: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45:09. ആകാശവാണി കവരത്തി നിലയത്തിന്റെ പരിപാടിയായ ഫാട്ടുഫെട്ടിയാണ്. നമുക്കൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: അസ്സലാമലൈക്കും.
0: വാലൈക്കും അസ്സലാം. ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്, സ്വാഗതം.
1: അൽഹംദുലില്ലാഹ്. അമീൻ, ചെറിയ പോയാ?
0: ഒരുപാട് നാളായല്ലോ ശബ്ദം കേട്ടിട്ട്. സുഖാണോ?
1: അതെ, ഞാന് വിളിച്ചിരുന്നില്ല, എൻഗേജ് ആയിരുന്നു, കിട്ടിയില്ല. പിന്നെ ഇപ്പൊ കോഴിക്കോട്ടാണുള്ളത്. കോഴിക്കോട്?
0: ആ, കോഴിക്കോട്ടാണോ?
1: ആ, കോഴിക്കോട്. മകന്റെ വാര്യയുടെ പ്രസവം ഉണ്ടായിരുന്നു. അങ്ങനെ
0: അത് ശരിയാ.
1: മകൾ പരിവാരെ കൊണ്ട് കെട്ടിയ മകളുടെ പ്രസവം ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വീടെടുത്ത് നിൽക്കുകയാണ്,
0: നിന്നിരിക്കുകയാണ്. പ്രസവം കഴിഞ്ഞു?
1: ഇപ്പൊ എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നെ കഴിഞ്ഞു, ഇതിപ്പോ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി.
0: ഓക്കെ, അപ്പൊ ഏതായാലും സന്തോഷകരമായ ഒരു മുഹൂർത്തം കൂടിയാണ്. വല്യപ്പ ആയിരിക്കുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. രണ്ടുപേരുടെ കാണുകുട്ടികളാണ്. ഇൻസ്റ്റാ
0: മോന് പേര് വെച്ചോ?
1: അന്ന് മുഹമ്മദ് വക്സ്, മറ്റേത് മുഹമ്മദ് വൈസ്.
0: അത് ശരിയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ആകാശവാണിക്ക് ഈ ഒരു സുദിനത്തിൽ തന്നെ പങ്കുവെക്കാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
1: ഒരു കവിത ചൊല്ലിക്കോട്ടെ. അലിഫ് കോലഞ്ചരക്കളരി അബ്ദുൽ ഖാദിറുടെ വീടെടാ, ആല കോല മറ 700,000 പുത കിട്ടണിച്ച നിറം. കണ്ട് കണ്ട് മതിരത്തിൽ

0: மறித்தோனை போலே மருந்துடரா மாறுதுறந்து மரணிக்கு கண்டு மனம் ரெண்டு பூட்டி மருந்துடரா ஒரு களப்புடி புகாரி கரிசுமணி நூறு முகம்மதினி தேடடா. ஹலோ,
1: നന്നായിട്ട് പാടി.
0: അൽഹംദുലില്ലാഹ്.
1: സാർ എപ്പോഴും ഇങ്ങനത്തെ മുനാജാത്തുകളൊക്കെയാണ് പൊതുവെ പാടൽ അല്ലേ? കവിതയാണ്, അറബി കവിതകളാണ് അല്ലേ? ഏതായാലും സന്തോഷം. പിന്നെ ഇപ്പൊ കോഴിക്കോടാണെന്ന് പറഞ്ഞു, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഈ മൺസൂൺ കാലത്ത് യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നേരത്തെ കൂട്ടി പോയി അല്ലേ
0: അങ്ങോട്ട്?
1: ഏതായാലും അപ്പോ ഇന്ന് പാട്ടുപെട്ടിയിലൂടെ ഇപ്പൊ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? മണിദീപമേ മക്ക എന്ന് തുടങ്ങുന്ന ആ പാട്ട്, ആർക്കു വേണ്ടി ഈ പാട്ട് ആവശ്യപ്പെടുന്നു? ആർക്കു വേണ്ടിയിട്ടാണ് ഈ പാട്ട്?
0: എല്ലാ ശ്രോതാക്കൾക്കും.
1: ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അമിനിയിൽ നിന്ന് ചെറിയ കോയ. ഇപ്പൊ അദ്ദേഹം കോഴിക്കോടാണുള്ളത്. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ നമുക്ക് ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.

ഫാട്ട് ഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: Adesso Vani.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള

0: കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റ തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള 10,00,000 സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KCB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്നമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനത്തിനായി MLA മാരായ MA റസാഖും PK ഫിറോസും പ്രത്യേക വികസന പാക്കേജുകൾ അടങ്ങിയ നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിലെ നിലവിലെ സ്ഥിതിയും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ ഫീഡറുകൾ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പഴകിയ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കൽ, വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതിന് കാലതാമസം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി കണക്ഷനും അടിസ്ഥാന സൗകര്യവും സമയബന്ധിതമായി ലഭ്യമാക്കണം. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളുടെ

0: ജില്ലാ ഭരണകൂടത്തിന്റെ KCB ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ മന്ത്രി കെ മുരളീധരൻ സന്ദർശനം നടത്തി. ആശുപത്രി വികസന വിഷയം MA റസാഖ് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്ന് വികസന സാധ്യതകൾ നേരിട്ടറിയാനാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. MCH യൂണിറ്റിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എല്ലാ സൌകര്യങ്ങളോടു കൂടിയ ചികിത്സ ലഭ്യമാകുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്കുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആവശ്യമായ കെട്ടിട സൌകര്യങ്ങളാൽ തുടർപ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് നയം. ചടങ്ങിൽ MA റസാഖ് MLA അധ്യക്ഷനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറക്കുന്നതിനും കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ 14 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും സ്വരൂപ ആശുപത്രിയുടെ വികസനം സഹായകമാകുന്നു MLA പറഞ്ഞു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിലുള്ള പരിശീലനവും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൌകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചോദിച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗ്രഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട്, ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയ വകുപ്പുകളുടെ യോഗവും ചേർന്നു. ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം ജില്ലാതല സമാപനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KJയന്ത് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ R Kirthi മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പസിനെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത മുൻനിർത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ വനമഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ വൻതോതിൽ വൃക്ഷത്തൈകളിലും വനവ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കൻ മേഖല സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ R Kirthi ഉദ്ഘാടനം ചെയ്തു. വനമഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ മുളന്തൈകൾ നട്ടുപിടിപ്പിച്ചു. NIT കാലിക്കറ്റ് ഡയറക്ടർ ഇൻചാർജും ഡീനുമായ പ്രൊഫസർ സുനിത MS, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ.

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ സായന്തനം, തർപ്പണം, ഓമനപ്പൂവ്, വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ചില ദിനങ്ങളിൽ അയാൾ, സുശീലാദേവി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കണ്ണീർ പൂക്കൾ നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.
1: ലൈബ്രറിയിലെത്താൻ കാത്തുനിൽക്കേണ്ട, ഈച്ഛസ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൌൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക.

നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ എഡ്യൂക്കേഷൻ ബിയോണ്ട് മാർക്സ് ആൻഡ് കരിയർ, പ്രിപ്പയറിംഗ് യങ് മൈൻഡ്സ് ഫോർ ലൈഫ്, ഡോക്ടർ ആന്റണി പാലക്കൽ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉദ്ഘോഷഃ ഏകവിംശതി ശതാബ്ദ്യാഃ നൂതന ഭാരതം വികസിത രാഷ്ട്രനിർമ്മാണസ്യ ലക്ഷ്യം പ്രതി ദ്രുതഗത്യാ അഗ്രേസരതി. മെൽബോൺ നഗരെ ഭാരതീയ സമുദായസ്യ ഭവ്യം സമ്മേളനം ചാസൌ സംബോധയതി. ഭാരത് ഓസ്ട്രേലിയദേശയോഃ മധ്യേ രക്ഷാസുരക്ഷാ സഹയോഗായ ഐതിഹാസികം സംയുക്ത ഘോഷണാപത്രം ഹസ്താക്ഷരിതം. അനേന സഹൈവ ഓസ്ട്രേലിയദേശസ്യ യുരേനിയം ധാതോഃ ദീർഘകാലിക ആപൂർത്തേഃ മഹത്വപൂർണ സന്ധിഃ അപി നിഷ്പാദിതഃ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണനേന ഭുവനേശ്വരെ ഗഭീര സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ രാഷ്ട്രീയാഭിയാനസ്യ വിഹിതം വിധിവത് അനാവരണം. രാഷ്ട്രീയ ശിക്ഷാനീതേഃ അന്തർഗതം വയസ്ക സാക്ഷരതാ മാനദണ്ഡാനവാപ്യ ഉത്തരാഖണ്ഡ രാജ്യം.

0: चे अपि समुपलब्धो भविष्यति। उत्तराखंड राज्यम राष्ट्रीय शिक्षा नीति विंशतेः उल्लास इति नूतन भारत साक्षरता कार्यक्रमस्यान्तर्गतम् निर्धारितान् वयस्क साक्षरता मानदंडान् संप्राप्य देशस्य षष्ठम् पूर्ण साक्षर राज्यम् भवितुम् गौरवास्पदम् स्थानम् अवाप्तवान्। केन्द्रीय शिक्षा मन्त्रालयस्य विद्यालय शिक्षा एवं साक्षरता विभाग द्वारा निर्धारितानां मानदंडानां पूर्त्यनन्तरं ह्यः राज्यपालेन अस्याः ऐतिहासिक घोषणायाः अनुमोदनं कृतम्। अन्यासाम् उपलब्धीनां श्रृंखलायाम् अनेन कीर्तिमानेन सह उत्तराखण्डः अधुना मिजोरम, गोवा, त्रिपुरा, हिमाचल प्रदेश, सिक्किम इत्यादीनां पूर्ण साक्षर राज्यानां सूच्यां सम्मिलितो जातः। यः राज्यस्य शैक्षणिक विकासस्य यात्रायामेकः महत्वपूर्णः अवसरो वर्तते। मुख्यमंत्री पुष्कर सिंह धामी इमाम् उपलब्धिम् ऐतिहासिकी इति वर्णयन् सहर्षं प्रावोचत् यत् सफलतेयं सर्वकारस्य निरन्तर प्रयासानां सममेव राज्यस्य नागरिकाणां सक्रिय सहभागितायाः एव सुखदः परिणामो वर्तते। अद्य प्रावृष सम्पूर्णे देशे पूर्णतया व्याप्ता अस्ति। प्रावृष राजस्थान हरियाणा पंजाब प्रान्तं समेत्य उत्तर अरब सागरस्य अवशिष्टेषु सर्वेषु भूभागेषु अग्रे प्रवर्धिता। आकाशवाण्याः वार्ताहरैः सह विशेष वार्तालापं कुर्वन् भारतीय ऋतु विज्ञान विभागस्य वरिष्ठ वैज्ञानिकः डॉ नरेश कुमारः ब्रूते यत् विगतेषु कतिपयेषु दिनेषु दिल्ली एनसीआर, उत्तर प्रदेश, उत्तराखण्ड प्रान्तेषु मध्यमतः तीव्रा वृष्टिः अश्रान्तं प्रचलति। दिल्ल्यां तस्य समीपस्थेषु च क्षेत्रेषु गतरात्रिकालात् जायमानया अविरतवृष्ट्या सामान्य जनजीवनं पूर्णतः प्रभावितं सञ्जातम्। अद्य प्रातः दिल्लीवासिनः तीव्र मेघगर्जन विद्युत्पाताभ्यां सह जातायाः अत्यधिक वृष्ट्या प्रभाविताः। अनया विविध स्थानेषु जलावरोध स्थितिः सञ्जाता, यया यातायात व्यवस्था अत्यन्तं बाधिता अभवत्। दिल्ली सर्वकारेण ज्ञापितं यत् जलौघं अपाकर्तुं दिल्ली जल बोर्ड, लोक निर्माण विभागं समेत्य नगर निगमस्य दलानि कार्यं कुर्वन्ति इति। भारतीय पिकल बॉल संघेन आगामिनि पिकल बॉल विश्व चषके षड्विंशत्यधिक द्विसहस्रतम वर्षे प्रतियोगितायाः प्रोषेण्यां भारतस्य प्रतिनिधित्वं विधातुं पुरुष महिला वर्गयोः भारतीय दलस्य घोषणा कृता। एयं विश्वस्तरीया क्रीडा प्रतियोगिता अस्मिन्नेव वर्षे 30 अगस्त मासस्य सितम्बर मासस्य षड् दिनांकं यावत् वियतनाम देशस्य दानांग नगरे आयोजयिष्यते। अन्ताराष्ट्रिय पिकलबॉल क्षेत्रे विख्यातः हर्ष मेहता अस्मिन् प्रतिनिधित्वं विधास्यति। पुरुष क्रिकेट प्रतिस्पर्धायां भारत इंग्लैण्डयोः मध्ये प्रचलन्त्याः पञ्च क्रीडात्मिकायाः 20-प्रतिविंशति श्रृंखलायाः चतुर्थी अन्ताराष्ट्रिय प्रतिस्पर्धा अद्य रात्रौ 10 वादने ब्रिस्टल नगरस्य काउंटी ग्राउंड क्रीडांगणे क्रीडिष्यते इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം ആറായി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്മലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസിയ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
2: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജ്ജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന.

0: വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
2: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ഡിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം യേശുദാസും ബോംബെ ജയശ്രീയും സംഘവും കുടുംബസമേതം എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സന്തോഷം തേടിപ്പോകേണ്ട ഒന്നല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അത് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം

0: ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇലകളിലെ വിസ്മയം. ഒരു മരത്തെ നാം തിരിച്ചറിയുന്നത് അതിന്റെ തണലിലൂടെയോ പൂക്കളിലൂടെയോ പഴങ്ങളിലൂടെയോ ആയിരിക്കാം. എന്നാൽ മരത്തിന്റെ ജീവിതകഥ ഏറ്റവും വ്യക്തമായി പറയുന്നത് അതിന്റെ ഇലകളാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിയുമ്പോൾ ഇലകൾ ഉണരുന്നു. മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഈ ഇലകളുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഭൂമിയിലെ ജീവന്റെ കാവൽക്കാരാണ്. ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ എത്രയോ ഇലകളെ നാം കാണാറുണ്ട്. മാവില, പ്ലാവില, വാഴയില, ആലില, അരയാലില, തെങ്ങിന്റെ ഓല, അങ്ങനെ ഓരോന്നിനും പറയാനുണ്ട് ഓരോ കഥകൾ. ആദ്യം വാഴയില തന്നെ എടുക്കാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അഭിമാനമാണത്. ഒരു സദ്യയെ സമ്പൂർണ്ണമാക്കുന്നത് വാഴയിലയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ പ്രതീകവുമാണ് അത്. മാവില മറ്റൊരു കഥ പറയുന്നു. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വീടുകളുടെ കവാടത്തിൽ മാവില കൊണ്ടുള്ള തോരണം കെട്ടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പ്ലാവിലയ്ക്ക് ഗ്രാമീണ ജീവിതത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. കന്നുകാലികൾക്ക് തീറ്റ നൽകാനും പലതരം കരകൌശല വസ്തുക്കൾ നിർമ്മിക്കാനുമെല്ലാം പ്ലാവില ഉപയോഗിച്ചിരുന്നു. ഇലകൾ വെറും പച്ചനിറമല്ല, അവ കാലാവസ്ഥയുടെ ഭാഷയാണ്. മഴക്കാലം വരുമ്പോൾ ഇലകളുടെ നിറവും തിളക്കവും മാറുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അത് വെള്ളം സംരക്ഷിക്കാനുള്ള അതിജീവന തന്ത്രമാണ്. ഇലകൾക്ക് മനുഷ്യരെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇലകൾ മഞ്ഞനിറമാകുമ്പോൾ മണ്ണിലെ പോഷകക്കുറവ് മനസ്സിലാക്കാം. ഇലകൾ ചുരുണ്ടാൽ അത് ചിലപ്പോൾ ജലക്ഷാമത്തിന്റെ മുന്നറിയിപ്പാകും. കർഷകർക്ക് ഇത് പ്രകൃതിയുടെ ഭാഷയാണ്. വീണുകിടക്കുന്ന ഇലകൾക്കും ഒരു ജീവിതമുണ്ട്. അവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജൈവവളമാകുന്നു. പുതിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ ഊർജം നൽകുന്നു. അതാണ് പ്രകൃതിയുടെ അനശ്വരമായ ചക്രം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തൈ മാത്രമല്ല നട്ടുപിടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ഇലകളെ, കോടിക്കണക്കിന് ഓക്സിജൻ തന്മാത്രകളെ, അനേകം ജീവജാലങ്ങളുടെ ഭാവിയെ നാം വളർത്തുകയാണ്. ഇനി മരത്തിന്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ ഇലകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവ കാറ്റിലാടുന്നത് വെറുതെയല്ല, പ്രകൃതിയുടെ കഥകൾ അവ നമുക്കായി പറയുകയാണ്. ഓരോ ഇലയും ഒരു പാഠപുസ്തകമാണ്. ഓരോ മരവും നമ്മുടെ സർവകലാശാലയാണ്. ഓരോ വനവും ഭൂമിയുടെ ഹൃദയമിടിപ്പാണ്. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇലകളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധു വി ചന്ദ്രൻ. ഇലകളിൽ നിന്നും എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നറിയാൻ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. ഷിബു ജോർജ് ആണ് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സിന്ധു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: സിന്ധു മേഡം, താങ്കൾ ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നുന്നുണ്ട്, എന്തുവാണിത്?
2: ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് 2 ഫീൽഡിൽ നിന്നു, ഒരു 1 ഇയർ അതായത് പുതിയത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 3 ഇലകൾ, അഗസ്ത്യചീര, കറിവേപ്പില, മുരിങ്ങയില, അതിൽ നിന്ന് 10 പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ എത്തിയത്. ഇപ്പൊ നമ്മള് 31 ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
2: ആശയം ആരോ വന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ ചക്കയും കപ്പയൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ കോമൺ ആണ്, മുരിങ്ങയൊക്കെ നിറയെ പേര് ചെയ്യുന്നുണ്ട്. അന്നത് അധികം ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ട്രാൻഡ്രപ്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല.

0: ഓക്കെ. അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ മൂന്നില, കരിവേപ്പില, പിന്നെ അഗസ്ത്യ ചീരയും നമ്മുടെ മുരിങ്ങയില, ഇത് വെച്ച് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഏതൊക്കെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്?
1: ആദ്യം നമ്മൾ ഡ്രൈ ലീഫ്, മുരിങ്ങയില എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പലരും, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മാർജിൻ ഫ്രീ അങ്ങനത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലീഫ്, പൗഡർ, ക്യാപ്സ്യൂള്, പിന്നെ അതിന്റെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡറും, അത്രയും നമ്മൾ ആദ്യം ചെയ്യുമായിരുന്നു. കറിവേപ്പിലയുടേത് കറിവേപ്പില പൗഡറും പിന്നെ ഒരു ചട്നി പൗഡറും മാത്രമായിരുന്നു.
0: ചീരയുടെ എന്ത് ചെയ്തു?
1: അഗസ്തി ചീര പൗഡർ മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പൊ ക്യാപ്സ്യൂളൊക്കെ ചെയ്യുന്നുണ്ട്.
0: ഡ്രൈ ലീഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നു?
1: ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തുടങ്ങിയത്. ഒരു 1 ഇയർ ആയപ്പോഴാണ് നമ്മൾ ഡ്രയറൊക്കെ, ഡീഹൈഡ്രേറ്റർ മേടിച്ചത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, കാരണം സക്സസ് ആവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പുതിയ ഫീൽഡാണ്, ഞാൻ പഠിച്ചിട്ടില്ല ഇതിൽ, എനിക്ക് ബിഗ് സീറോയാണ് ഞാൻ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെ ഇത് സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു.
0: ഈ പറഞ്ഞ മാതിരി ഈ ഇലയൊക്കെ സോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു? അപ്പം മുരിങ്ങയില എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് എത്തിച്ചെല്ലണം, നമ്മുടെ അടുത്തോട്ട് അത് വരണം,
1: ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. സർ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓർഡേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അല്ലാതെ രണ്ട് സ്റ്റാഫിനെയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് 23 ഓർഡർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ കൊടുക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ മുരിങ്ങയിലേക്ക് ഒത്തിരി അങ്ങ് ഉണക്കി വെക്കുമ്പോ അത് പൊടിച്ചു വരുമ്പോ ഇച്ചിരിയേ വരുള്ളൂ. ഇതൊന്നും അറിയില്ല, അറിയാതെയാണ് തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞു ഒരു 1 വീക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുരിങ്ങയില കളക്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയും ക്യാപ്സ്യൂളാക്കിയും ഒക്കെ കൊടുത്തു. വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി, ഇത്രയും ഉണ്ടെങ്കിൽ പൊടിക്കുമ്പോ ഇച്ചിരി കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ആ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും പിന്നെ നമ്മള് വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്.
0: ഡയറക്റ്റ് പോയിട്ട് താമസിക്കുന്ന സ്ഥലത്ത്
1: കൊണ്ടുതരും, ഫാർമേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുവാണ്. അതെല്ലാം നമുക്ക് കൃഷി ഓഫീസ് വഴി ആണ് അവരുടെ പലരുടെയും കോണ്ടാക്ട് കിട്ടിയത്.
0: അപ്പൊ അങ്ങനെ ഒരു കൃഷി ഓഫീസുമായിട്ട് ഒരു ടൈപ്പും ചെയ്തായിരുന്നു.
1: ടൈപ്പ് ആദ്യമല്ല, ആദ്യം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. കുറച്ച് നാള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ കൃഷി ഓഫീസ് ഏതെന്നോ ഒന്നും അറിയില്ല. ഞാൻ ശ്രീകാര്യത്തും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെയാണ് കുടപ്പിനക്കുന്നാണ് നമ്മുടെ കൃഷി ഓഫീസ് എന്ന് മനസ്സിലായത്. അപ്പോ അവിടുത്തെ സാറ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോ സാറ് വഴിയാണ് എനിക്ക് പല കോണ്ടാക്ടും കിട്ടിയത്. നമുക്ക് പാവയ്ക്ക ക്യാപ്സ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല കർഷകർ, അതായത് ജൈവ കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: ഓക്കെ. അപ്പൊ ഈ പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് ആണെന്നും ഉറപ്പുവരും?
1: ആ, ഉറപ്പുവരുത്തും. അത് അങ്ങനെയുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. കൃഷി ഓഫീസ് വഴിയാണല്ലോ, അപ്പൊ നമുക്ക് അതൊരു ധൈര്യമാണ്, വിഷമല്ല എന്നുള്ളത്.
0: പിന്നെ ഈ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മള് ഫ്രഷ് ആണെങ്കിൽ അത് പറിച്ചു വെച്ച് ഒത്തിരി നേരം വെച്ചിട്ട് യൂസ്
1: ചെയ്യാറില്ല. അങ്ങനെ രാവിലെ ഇവര് കൊണ്ടുവരും. പിന്നെ ഞാൻ ആ ഒരു 1 ഇയർ ശരിക്കും സഫർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. മിഷനറീസ് ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ വാങ്ങിയത്.
0: ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു?
1: ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കട്ടെ, 1 ഇയർ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി, ഒരു 11 മന്ത്സ്.
0: അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കാണും
1: ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളവും കോട്ടയവും ഒരാള് തന്നെയാണ് രണ്ടും എടുത്തത്. അപ്പൊ ആ സ്ഥലങ്ങളിലും അദ്ദേഹം വഴി പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
0: ഓക്കെ. അപ്പൊ ഈ ആദ്യത്തെ 3 ഇല കൊണ്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രഷ് ഇല കൊടുത്ത് പിന്നെ ക്യാപ്സ്യൂളും ചെയ്തെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മള് കഴിക്കാൻ പറ്റുന്ന മറ്റു പ്രൊഡക്ട്സ് എല്ലാം ഒക്കെ ചെയ്തായിരുന്നു.
1: ആ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലഡു. പിന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് വെച്ചിരുന്നാ പോരല്ലോ, എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കൂടുതൽ കൂടുതൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ ലഡു എല്ലാം തനിയെ തന്നെ കണ്ടുപിടിച്ചതാണ്. ഹൽവ, പായസം, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു മുരിങ്ങയിലയിൽ നിന്ന്.
0: ഇതിന്റെയൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു അല്ലേ? ന്യൂട്രീഷ്യസ്.
1: അതെ അതെ, ലഡു ഒക്കെ നന്നായി പോകുന്നതാണ്, പ്രോഡക്റ്റാണ് ലഡു. ബേസ് വന്ന് കപ്പലണ്ടിയാണ് അതിന്റെ.
0: ഓക്കെ. മൈദ യൂസ് ചെയ്യത്തില്ല?
1: ഇല്ല, ഒരു പ്രോഡക്റ്റിലും നമ്മൾ മൈദയും വൈറ്റ് ഷുഗറും യൂസ് ചെയ്യുന്നില്ല.
0: അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ ആദ്യം സ്വന്തം ഉണ്ടാക്കി നോക്കിയോ, അതോ എവിടെയെങ്കിലും നമ്മള് ലബോറട്ടറിയിൽ വല്ലതും കൊടുത്ത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചോ?
1: നമ്മള് ശരിക്കും ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ

0: പരീക്ഷണം എന്റെ കിച്ചണില്, അത് കഴിഞ്ഞിട്ട് നമ്മളത് നെയ്ബേഴ്സിന് കൊടുക്കും. അറിയാലോ, നമ്മളൊന്ന് കഴിക്കുമ്പോൾ നെയ്ബേഴ്സിന് കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ്. എന്റെ പ്രോഡക്റ്റും പക്ഷേ ഫസ്റ്റ് സക്സസ് ആവണം എന്നില്ല. ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ റോസ് മിൽക്കൊക്കെ എനിക്ക് എന്റേതായ ഒരു, അത് ഞാൻ സക്സസ് ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
1: മാഡം, ഈ 31 ഇലകൾ, ഇതിന്റെ എല്ലാം പേര് ഓർമ്മയുണ്ടോ, പറയാൻ സാധിക്കുമോ?
0: മുക്കുറ്റി, ചെറുള, കുടങ്ങൽ, പിന്നെ കാരേല, യശങ്കല, പിന്നെ മലതാങ്ങി, അങ്ങനെ കുറെയുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഇലകളൊക്കെ, ഇത് ആദ്യത്തെ മൂന്നെന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കരിവേപ്പില എല്ലായിടത്തും ഉണ്ട്. ചീരയും കിട്ടും, മുരിങ്ങയിലയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ മറ്റേ ഇലകളൊക്കെ ഈസി ആയിട്ട് ലഭ്യമാണ്.
0: പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് സർ, എന്റെ അഭിപ്രായത്തിൽ. മുരിങ്ങയില കിട്ടാൻ വലിയ കഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഇപ്പൊ ബൾക്കോടെ 50 kg അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഇപ്പോഴും നെട്ടോട്ട് ഓടുകയാണ് മുരിങ്ങയിലയ്ക്ക് വേണ്ടി. മറ്റതൊക്കെ എനിക്ക് ഒന്ന് കുറച്ചാവുമ്പോഴത്തേക്ക് കിട്ടാറുണ്ട്. സമ്മറിൽ മുക്കുറ്റി കിട്ടാറില്ല. സമ്മർ ആവുമ്പോ നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കാറില്ല. അതാണ് കിട്ടാറ്.
1: ഈ കർഷകരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മുരിങ്ങ നിങ്ങൾ നട ഇല ഞാൻ മേടിക്കാം.
0: ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ മേടിക്കാന്ന് പറയാറുണ്ട്.
1: അപ്പൊ അങ്ങനെയും ആൾക്കാര് അട്രാക്ട് ആയിട്ട് വരുന്നുണ്ടോ?
0: ഭയങ്കര സന്തോഷമാണ് ഈ മുരിങ്ങ ഇല എനിക്ക് തരുമ്പോ അവർക്ക് ഭയങ്കര. കാരണം അവര് വെറുതെ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു നല്ല ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി എന്ന് മാം കൊണ്ടുതരണം, അങ്ങനെ ചോദിച്ചിട്ടാണ് പോവുക.
1: ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുക്കും, ഈ സമയത്ത് വേണം, അതനുസരിച്ച് അവര്
0: ഫോൺ ചെയ്ത് പറയും ഇന്ന ദിവസം ഇപ്പൊ വെനസ്ഡേ വേണം എന്ന് പറയുമ്പോ, ഇപ്പൊ നമുക്ക് നാളെ നവരയില ഒക്കെ വേണം. അപ്പൊ അത് ഞാൻ ഇന്ന് രാത്രി പറയും. അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവരും.
1: അതിന്റെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഉണ്ട്,
0: കുറെ ആൾക്കാര്, കുറെ സാധുക്കളായ നല്ല മനുഷ്യര്.
1: ലഡു പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ പായസം മിക്സ് ആണോ അതോ?
0: ഇല്ല ഇല്ല, പായസം മിക്സ് ആക്കിയിട്ടില്ല നമ്മൾ, അല്ലാതെ ആണ്, റെഡി ടു കുക്ക് അല്ല.
1: നമ്മളിങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ FSSI രജിസ്ട്രേഷൻ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു.
0: അത് ആദ്യമേ ചെയ്തായിരുന്നു. കാരണം നമുക്ക് ആദ്യമേ തന്നെ പുതിയ ഒരു സാധനം പരീക്ഷിക്കാനുള്ള ഒരു ത്വര ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടില്ല. ഈ മുരിങ്ങ ലഡു എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്പ്പുള്ളൊരു സാധനമെന്നാണ് ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് UK, Canada, അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു.
1: കേറ്റിയായി
0: നമുക്ക് എല്ലാ ഏജൻസ് ത്രൂ ആണ്. ഇപ്പോഴും എനിക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ല. അല്ലാതെ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ UK എന്നൊക്കെ ഒരു ഫാമിലീസ് വരുമല്ലോ, അവർ ബൈ ഹാൻഡ്
1: കൊണ്ടുപോകും. അപ്പൊ ഈ പ്രൊഡക്റ്റ് മാഡം രണ്ടു മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ പായസം, ലഡു, പിന്നെ ഹലുവ, ഇതൊഴിച്ച് വേറെങ്കിലും എക്സോട്ടിക് പ്രൊഡക്റ്റ് നമ്മള് സെപ്പറേറ്റ് നമ്മള് അറിയാത്ത പ്രൊഡക്ട്സ് അങ്ങനത്തെ
0: ചെയ്യുന്നുണ്ട്? പേട ഒക്കെ നമ്മള് ചെയ്യുന്നുണ്ട്. കൂടുതലും മുരിങ്ങയിലയാണ് നമ്മള് മുക്കുറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. മുക്കുറ്റി ലേഹ്യം നന്നായി പോകുന്നുണ്ട്.
1: അതിന്റെ ബെനിഫിറ്റ്സ് എന്തുവാണ്?
0: മുക്കുറ്റി നമ്മള് ശരിക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കെന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രം മാത്രമേ കൊടുക്കുള്ളൂ. ഈ ഷെൽഫ് ലൈഫ് എനിക്ക് അന്നും ഇന്നും ഒരു പേടിയാണ്, എങ്ങാനും ചീത്താവോ. നമ്മുടെ ഈ DTDC ത്രൂ അയക്കുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കിട്ടൂല കസ്റ്റമറിന്റെ കയ്യിൽ. അപ്പൊ എനിക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാണ്. കാരണം പിന്നെ ഒരു മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 days അവർക്ക് കിട്ടുള്ളൂ വീട്ടിൽ വയ്ക്കാനായിട്ട്. അതൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ KSRTC കൊറിയർ സർവീസ് ഉണ്ട്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്താ വെച്ചാല് അത് അന്ന് തന്നെ, ഇപ്പൊ നമുക്ക് തൃശ്ശൂർ വരെയുള്ളത് അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. ഈ പ്രോഡക്റ്റ് എല്ലാം ബസ്സിന് തന്നെ പോകും. ബസ് എപ്പോ എത്തോ അപ്പൊ സാധനം കിട്ടുമല്ലോ അവർക്ക്.
1: ഈ ക്യാപ്സൂൾ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അകത്തെ കണ്ടന്റ് എന്തുവാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവോ?
0: ടെസ്റ്റ് ചെയ്ത് നമ്മൾ മുരിങ്ങ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് നമ്മുടെ മുരിങ്ങ പൗഡർ എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പലരിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണിന്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പലരും പല രീതിയിലല്ലേ മുരിങ്ങയൊക്കെ വളർത്തുക. അപ്പൊ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ അത് വലിയ വേരിയേഷൻ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ക്യാപ്സ്യൂൾ ആയാലും ലഡുവിനകത്തായാലും സെയിം പൗഡർ
1: തന്നെയാണ്. കുട്ടി
0: മെഷീനറീസ് ഉണ്ട്, അതൊന്നും കൈകൊണ്ട് പറ്റില്ലല്ലോ.
1: ഇതിനൊക്കെ ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ്, സ്വന്തം നമ്മൾ തേടി പിടിച്ചതാണോ?
0: അതെ, നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത്. അതെ അതെ, ഇപ്പോഴും നമ്മൾ റിട്രോട്ട് മെഷീനും നൂഡിൽസ് ആൻഡ് പാസ്തയും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.

0: ഒരുപാട് ഞാനിപ്പോ 7 lakh അങ്ങനെയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് തന്നെ 23,000, 20,000 കുട്ടി കുട്ടി മെഷീൻസ് ഉണ്ട്, അപ്പൊ അതൊന്നും വാങ്ങണമെന്നുണ്ട്.
1: പിന്നെ ഈ പാക്കേജിങ് അങ്ങനെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാക്കേജിങ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണല്ലോ.
0: അതെ, നമുക്ക് ഇതൊക്കെ ഒരു ദൈവകടാക്ഷമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജിയുടെ എല്ലാം കൃഷി ഓഫീസ് വഴി തന്നെയാവുന്ന കേട്ടോ, ആ ഒരു പാക്കിംഗ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് കിട്ടി. ആദ്യം നമ്മൾ തനിയെ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച്, ഗ്ലാസ് ബോട്ടിലാണ് എന്റെ മുരിങ്ങ പൗഡർ അല്ല, ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് കൂടുതൽ പഠിച്ചപ്പോ കുറച്ചുകൂടെ അതിലൊരു മാറ്റം വരുത്തി.
1: അപ്പൊ അത് പാക്കേജിങ് നമ്മുടെ ലേബലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: നമ്മുടെ ലേബൽ അല്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് KG വൈസ് എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നവരുണ്ട്, കുട്ടി കുട്ടി പാക്കറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവര് കുട്ടി കുട്ടി പാക്കറ്റാക്കി 50 gram, 100 gram കുഞ്ഞ് പൗച്ചിലാക്കി
1: കൊടുക്കുന്നുണ്ട്.
0: എനിക്ക് അധികം അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല, 3 പേരേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇലകള് കഴുകാനൊക്കെ 2 പ്രാവശ്യം ഒരേ, 3rd എനിക്ക് 1 പ്രാവശ്യം എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പൊ 3rd പ്രാവശ്യം ഞാൻ കഴുകും, മഞ്ഞള് നമ്മൾ ഇട്ടിട്ടാണ് കഴുകുക. അതുപോലെയാണ് മുക്കുറ്റിയുമെല്ലാം. പിന്നെ ഈ മുക്കുറ്റി ലേഹ്യത്തിന് തേങ്ങാപ്പാലും കരിപ്പെട്ടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുക. അപ്പൊ തേങ്ങാ പാലൊക്കെ അവരെടുത്തു തരും. ഈ 3 മണിക്കൂറുള്ള ഇളക്കല് എന്റെ പരിപാടിയാണ്, ഞാൻ തന്നെ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു മിനിറ്റ് വല്ലതും വന്നിരുന്നിട്ട് അവരെ ഒന്നിപ്പിക്കുന്നല്ലാതെ മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യണത്. മന്ദാഗ്നിയില് സിമ്മില് വെച്ചിട്ട് നമ്മൾ പതിയെ ചെയ്തെടുക്കേണ്ട ഒരു എങ്കിലും അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ്
1: കിട്ടുള്ളൂ.
0: അതെ അതെ, എല്ലാത്തിലും ഉണ്ട്.
1: ഈ ഒരു 3 വർഷത്തെ ജേർണി മാഡം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്?
0: നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ടെൻഷനുള്ള ഇഷ്ടപോലെ മുഹൂർത്തങ്ങൾ. നമുക്ക് ലേഹ്യം DTDC സ്ട്രൈക്കായിട്ട് 7 ദിവസം വഴിയിൽ കിടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ ലേഹ്യം ചിലപ്പോ ചീത്ത ആവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള, പേയ്മെന്റ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോ നമുക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിയാലേ, കാരണം ഷെൽഫ് ലൈഫ് കുറവാണ്. അതൊരു അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാല്.
1: 3 വർഷമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം ഇത് മാത്രമല്ല,
0: അപ്പൊ
1: അതിൽ വരുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
0: എക്സ്പീരിയൻസിൽ നിന്ന് ഹാർഡ് വർക്ക് വേണം ഒന്നാമത്തെ കാര്യം. ഞാൻ രാത്രിയും പകലും ഇല്ലാതെ 1 വർഷം പണിയെടുത്തു. രാത്രിയൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, 100% യാതൊരു സംശയവും വേണ്ട. എല്ലാവരും അനാവശ്യമായിട്ട് ആദ്യമേ കുറെ മെഷീനറീസ് ലോൺ എടുത്തും ഒക്കെ വാങ്ങി. അപ്പൊ നമുക്ക് അവരുടെ ഒരു ഫാക്ടറി കാണുമ്പോൾ കാണുന്നവർക്ക് അത് എനിക്കറിയാം, പക്ഷെ കാണുന്നവർക്ക് അത് തോന്നാറുണ്ട്, അയ്യോ എന്തൊക്കെ മെഷീനറീസ്, ഇത്രയും വലിയ ബിസിനസ്, അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ എന്റെ ഈ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് എന്റെ പ്രോഫിറ്റ് നിന്ന് ഒരു 78,000 വന്നതാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ ഡിസംബറിൽ മേടിച്ചത്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എനിക്കില്ല ഡീഹൈഡ്രേറ്റർ. നിഴലിൽ ഉണക്കിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. സാറിനറിയാം, പ്രശാന്ത് സാറിന് ഇതെല്ലാം അറിയാം. കാരണം ആദ്യത്തെ 5 കിലോ പാവയ്ക്ക ഫുൾ നാശായിപ്പോയി, പാവയ്ക്ക ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട്. അപ്പൊ ആ മഴ സമയമായിരുന്നു. മഴ സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഇത് ഇടുക. അപ്പൊ മഴയാവുമ്പോ ഇത് വിചാരിച്ച പോലെ നമുക്ക് ഉണങ്ങി കിട്ടില്ല നിഴലിൽ ഉണക്കുമ്പോ. അപ്പൊ അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. മുരിങ്ങയാണെങ്കിലും നമുക്ക് നല്ല ചൂടുള്ളപ്പോ ഓരോ സമയം എടുക്കും. അതായത് ഒരു 8 മുതൽ 10 ദിവസം വരെ നല്ല ആ ഒരു കിലുക്കില ആവുമല്ലോ, ഒരു ക്രിസ്പിനെസ് അങ്ങനെ ആവാം, എങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ. ആവാനായിട്ടൊരു സമയം എടുക്കും. പക്ഷെ ഡീഹൈഡ്രേറ്റർ ആവുമ്പോ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് നല്ല നീറ്റായി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും.
1: ഇപ്പൊ മേഡം പറയുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഓടിക്കേറി അങ്ങ് വലിയ മെഷീൻസ് ഒന്നും മേടിക്കാതെ,
0: അഭിപ്രായമാണ് അത്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. കാരണം ഇപ്പോഴും മെഷീനറീസ് ഇല്ലാതെ ഇത്രയും മേടിച്ചിട്ട് തുടങ്ങാം എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായമാണ്.
1: മേഡം താങ്കളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇല കൊണ്ടാണ് എല്ലാ വിഭവങ്ങളും താങ്കൾ ഉണ്ടാക്കുന്നത്?
0: പൂക്കളുണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മൾ ഹിബിസ്കസും ശംഖുപുഷ്പവും മഞ്ഞ മന്ദാരം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ചെയ്യുന്നുണ്ട്.
1: അത് വെച്ചിട്ട്
0: നമ്മൾ ഈ

0: ടീക്ക് ബട്ടർഫ്ലൈ ബ്ലൂ ടീ ഉണ്ടല്ലോ, ശംഖുപുഷ്പം ചായ, പിന്നെ ഹിബിസ്കസ് ആണെങ്കിലും ഉണ്ടല്ലോ, ചെമ്പരത്തി ചായയുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ജെല്ല്, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്.
1: ഈ പൂക്കളും ഇതേമാതിരി ഫാമസിന്റെ ഔട്ട്സോഴ്സ് ചെയ്യും,
0: കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: സ്വന്തം ചെയ്യുന്നുണ്ടോ? കുറച്ച്
0: വീട്ടില് കുറച്ചുണ്ട്, ബാക്കി നമുക്കത് തികയാറില്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കും.
1: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി.
2: ഇലവർഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിന്ധുവി ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 8714 978 828.

രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY.

0: മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷിയന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: വയലംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയ ഉത്തരം, പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. ശേഖരിച്ച മണ്ണ് 6 മാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല. മണ്ണ് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിഗ്സാക് രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള 1 ഏക്കർ സ്ഥലത്തുനിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും കല്ലും മറ്റു സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണി സഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പരോ കോഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 5 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതിയതായി ഏർപ്പെടുത്തി. 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, അർബൻ റൂഫ് ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ 2 പുതിയ വിഭാഗങ്ങളും 50,000 രൂപ വീതവും ഫലകവും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ് 10 ലക്ഷം രൂപ, മികച്ച കൃഷിപ്പാവിനുള്ള വി രാഘവൻ സ്മാരക അവാർഡ് 5 ലക്ഷം രൂപ, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് 3 ലക്ഷം രൂപ, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2 ലക്ഷം, കേരകേസരി 2 ലക്ഷം, പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി സംഘത്തിന് ഉള്ള അവാർഡ് 2 ലക്ഷം, മികച്ച ജൈവ കർഷകൻ 2 ലക്ഷം രൂപ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in സന്ദർശിക്കാം. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 ആണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 8714-25-3165 അല്ലെങ്കിൽ 9446-37-07-26. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 24,000 രൂപ, കോട്ടയം 25,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര, അടൂർ, കായംകുളം എന്നിവിടങ്ങളിൽ 20,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 25,000 രൂപ, എറണാകുളം 26,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,800 രൂപ. കുരുമുളക് അങ്കാർബേർഡ് ക്വിന്റലിന് നെടുമങ്ങാട് 67,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, കൊച്ചി അൻഗാർബിൾഡ് 69,600 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 24,200 രൂപ, പാല 22,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കണ്ണാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मॉ

0: मोर अचीव मोर। हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है, हम अधीर है, बेसब्र है, हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है।
1: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്നുപേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: PSA ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിതാബ് ഈഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ജൂൺ 1 മുതൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂവെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര

0: ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള എൽ പി ജി ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും പി ഐ ബി വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിലെ വയലിൻ വായന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ വൈഷ്ണവി വർമ്മ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. കൂടെ മൃദംഗത്തിൽ രാഹുൽ എസ് ആർ നായർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു യുവ കലാകാരിയാണ്, വൈഷ്ണവി ആർ വർമ്മ. വൈഷ്ണവി ഇന്ന് നമുക്ക് വേണ്ടി വയലിനിൽ ചില കൃതികൾ വായിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് വൈഷ്ണവി ഒന്ന് പരിചയപ്പെടാം. യുവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: വൈഷ്ണവി. വൈഷ്ണവി ഒന്ന് പരിചയപ്പെടുത്താമോ, എന്ത് പഠിക്കുന്നു, എവിടെയാണ് വീട് എന്നൊക്കെ?
2: ഞാൻ ജി ജി എച്ച് എസ് എസ് കോട്ടഹിൽ വഴുതക്കാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ സ്ട്രീം എടുത്തിരിക്കുന്നത്. ഞാൻ ശ്രീകണ്ഠേശ്വരം ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞാൻ വയലിൻ ആണ് വായിക്കുന്നത്.
1: എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് വയലിൻ?
2: ഞാൻ 5 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. മുത്തശ്ശനും അമ്മയുമാണ് എന്റെ ഗുരു. മുത്തശ്ശൻ പ്രൊഫസർ ഈശ്വർ വർമ്മ, റിട്ടയർഡ് പ്രൊഫസറാണ്. ശ്രീ സ്വാതിനാൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്ന് വയലിനിൽ റിട്ടയറായി. അമ്മ ഇപ്പോൾ ശ്രീ സ്വാരൻ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ തന്നെ ലെക്ചറായി സേവനം അനുഷ്ഠിക്കുന്നു.
1: അപ്പൊ വീട്ടിൽ നിന്നാണ് ഈ വയലിനിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്?
2: അതെ അതെ.
1: മുത്തശ്ശനും അമ്മയും ആണ്. ശരി, മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നുണ്ടോ, അതോ പണ്ട് മുതലേ വയലിൻ തന്നെയാണ്?
2: ഞാൻ വയലിനും പാട്ടും ആണ്

0: പണ്ട് തൊട്ട് പഠിക്കുന്നത്. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു, ടെൻത്തില് വെച്ച് ഞാൻ നിർത്തി
1: പഠിത്തത്തിന്റെ ഭാഗമായി.
0: അതെ അതെ അതെ.
1: ഇനി അപ്പൊ അങ്ങോട്ട് പഠിത്തവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ?
0: തീർച്ചയായിട്ടും. അതെ അതെ.
1: അതാണ് ഇപ്പോ ഇതൊരു സൈഡ് ബിസിനസ് അല്ല,
0: അല്ല
1: കാര്യമായി തന്നെ ഫോക്കസ് ചെയ്ത് ഇതിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. എത്ര സമയം വരെ പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം?
0: വൺ അവർ
1: പ്രാക്ടീസ് ചെയ്യും നിരന്തരമായിട്ട്. ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും അല്ലേ? നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 5 വയസ്സിലെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്കിത് മടുത്തു, ഇത് ഞാൻ നിർത്തി പോവാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ അന്ന് മുതലേ ഇല്ല, എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ ഇതിൽ തന്നെ തുടരും എന്നൊരു രീതിയിലാണ്?
0: നിർത്തിയൊന്നും പോവാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അങ്ങനെ നിർത്തി പോവാൻ തോന്നാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ തോന്നും. കാരണം വീട്ടിലെല്ലാവരും എപ്പോഴും വായിക്കുന്നു, അപ്പൊ അത് കേട്ട് കൂടുതൽ ഇഷ്ടം മാത്രമേ തോന്നിയിട്ടുള്ളൂ.
1: ഈസ്റ്റേണാണ് പഠിച്ചതല്ലേ?
0: അതെ അതെ. ഞാൻ CBSE ആയിരുന്നു 10th വരെ, ഹോളി ആഞ്ചൽസ് CBSE
1: സ്കൂളിലാണ്. 25, 26ലാണ്
0: ഇപ്പം കിട്ടിയത്.
1: എ ഗ്രേഡ്
0: കിട്ടിയത് സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റില് എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് സെക്കൻഡ് ഇല്ല. എ ഗ്രേഡ് ആണ് ഹയസ്റ്റ്. CBSE യില് ഞാൻ 10th വരെ അവിടെ പഠിച്ചുകൊണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ട് പാർട്ട്നർ വയലിൻ എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
1: ശരി. അപ്പോ വൈഷ്ണവി വെറുമൊരു വയലിൻ കലാകാരിയല്ല, നമ്മുടെ സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി കൂടെയാണ് ഈസ്റ്റേൺ വയലിൻ. അപ്പോ നമുക്കിനി വൈഷ്ണവി വായിക്കുന്ന ചില കൃതികൾ കേൾക്കാം. ഓക്കെ,
0: താങ്ക് യു സർ. ആദ്യമായിട്ട് ഞാൻ വായിക്കാൻ പോകുന്നത് ഗജവദന കരുണാസദന ശ്രീരഞ്ജനി രാഗത്തിലെ പാപനാശ ശിവൻ കൃതിയുടെ ആദ്യതാളത്തിലുള്ള കൃതിയാണ്.

0: ഇതുവരെ കേട്ടത് ശ്രീമാൻ ഗോപാൽ പാടിയ ലളിതഗാനം ആണ്. യുവാണി ഇവിടെ സമാപിക്കുന്നു. നന്ദി.
1: യുവവാണി.

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 8 മണി. നേർമൊഴി.
1: നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റോബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും അതിന്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തുന്നത് അവരുടെ നാടോടി പഴക്കങ്ങളിലൂടെയും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയുമൊക്കെയാണ്. പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്താത്ത, എന്നാൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്ന ഈ സാംസ്കാരിക വൈഭവത്തെ തേടിയുള്ള യാത്രയാണ് മലയാളത്തിന്റെ ഈ ഫോക്ലോർ പഠനശാഖ നടത്തുന്നത്. നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി കേരളത്തിലെ ഫോക്ലോർ സാംസ്കാരിക ഗവേഷണ രംഗത്ത് 4 പതിറ്റാണ്ടോളമായി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി വരുന്ന ഒരു അക്കാദമീഷ്യനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മുൻ ഡീനും നെന്മാറ NSS കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ അജിത് കുമാർ. സ്വാഗതം സർ.
3: നമസ്കാരം.
2: ഫോക്ലോർ, സാംസ്കാരിക പഠനം, ചലച്ചിത്ര പഠനം, അങ്ങനെ വിവിധ മേഖലകളിൽ അങ്ങയുടെ ഈ ഒരു കർമ്മമണ്ഡലം വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഒരു സാംസ്കാരിക പഠനത്തിലേക്ക്, നാടോടി വിജ്ഞാന ശാഖയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങയുടെ ചെറുപ്പകാലം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: വാസ്തവത്തില് എന്റെ ജീവിതം തന്നെയാണ് ഇതിന്റെ എല്ലാം വഴികൾ. ചലച്ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവിഷ്കാരമാണ്. അതേപോലെ ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന ഒരു സംഘത്തെയും അതിന്റെ അറിവുകളെയുമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു സംഘത്തിൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുകയാണ്. അപ്പൊ അതിന് ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത

0: അതാണ് അതിന്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നിലേക്ക് കേന്ദ്രീകരിക്കലല്ല വാസ്തവത്തിൽ. ആ ഒന്നിൽ തന്നെ നിരവധി ഭാവഭേദങ്ങളോടുകൂടി ആ ഒന്നിനെ അവതരിപ്പിക്കലാണ് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിന്റെ നൊസ്റ്റാൽജിയയും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ അക്കാദമിക് മേഖലകളിൽ ദീർഘകാലം ഞാൻ പലരും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള കേരള സംസ്കാരത്തിന്റെ പഠനം, അമ്മട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പൊ അങ്ങനെ ആ കേരള സംസ്കാരത്തിന്റെ പഠനത്തെക്കുറിച്ച് ഞാൻ അതിലേക്കെങ്ങനെ പോയപ്പോഴേക്കുമാണ് നോക്കുന്നത്, നമുക്ക് സംസ്കാര പഠനമല്ല ഉള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഉള്ളത്, രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ അതിർത്തി എത്രത്തോളം വ്യാപിപ്പിച്ചു, അതേപോലെ തന്നെ അയാളുടെ അതിർത്തി എത്രത്തോളം ചുരുങ്ങി, ഇത് വായിച്ചിട്ട് നമുക്കെന്ത് ഗുണം? ജനതയെ നമ്മൾ തൊടുന്നില്ല. അപ്പൊ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ ഭരണത്തെ താങ്ങി നിർത്തുകയോ ആ ഭരണം അനുഭവിച്ചതായ ജനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ചു വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഒരു രാജാവിനെയും ഇല്ലാതെയും ചരിത്രം നമുക്കുണ്ട്. ഹാരപ്പ മോഹൻജദാരോ തുടങ്ങിയിട്ടുള്ളതിൽ എന്ത് രാജാവായിരിക്കുന്നത്? അവിടെ നമുക്കൊരു നല്ല ചരിത്രം, സാംസ്കാരിക ചരിത്രം കിട്ടുന്നു. അതിന്റെ സാധ്യതകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് എനിക്ക് ഇതിലകത്തെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു വിശാലമായ പഠന മേഖലയായിട്ട് ഫോക്ലോർ തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് കലയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ്, സ്വാഭാവികമായിട്ടും കലയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അപ്പൊ അതിനകത്തൊരു കലയുണ്ട്, വംശീയ വഴക്കങ്ങളുണ്ട്, എത്നിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്ലോറിന്റെ നിരവധി പഠന മേഖലകളിൽ ഉൾപ്പെട്ടതാണ് ഫോക്ലോർ. അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഈ എത്നിക് സ്റ്റഡി അഥവാ വംശീയ പഠനമുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് മെഡിസിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പഠന മേഖലകൾ സംയോജിച്ചു നിൽക്കുന്ന ഫോക്ക് പഠനം എന്ന് പറയുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിത ആവിഷ്കാരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ എന്റെ ക്ലാസ്സുകൾ ബി എക്കും പി ജിക്കും വരെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആളുകളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഫോക്ക് രണ്ടായിട്ട് സംസ്കാരത്തെ തിരിക്കും. അധതലത്തിലുള്ള സംസ്കാരമുണ്ട്, ഉപരിതലത്തിലെ സംസ്കാരമുണ്ട്. ആ ഉപരിതലത്തിലെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിന്റെ എല്ലാ ഘടനയും ഘടകങ്ങളും നിമ്നതലത്തിലുള്ള സംസ്കാരത്തിലുണ്ട്. നമ്മളിന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ വ്യവഹാരം സാമാന്യതലത്തിൽ പൊതുതലത്തിൽ പ്രകടമാകുമ്പോഴാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫോക്ലോറിന് ഉപയോഗം ചെയ്യുന്നതെന്ന് എനിക്ക്, ഭാഷയെക്കുറിച്ചായാലും എല്ലാം ഞാൻ പഠന ആ മേഖല എന്ന് പറയുന്ന ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്.
1: അങ്ങയുടെ ചെറുപ്പകാലം, പ്രത്യേകിച്ച് അങ്ങീ പറഞ്ഞ പഴഞ്ചൊല്ലിനെ കുറിച്ചാണെങ്കിലും കടങ്കഥകളൊക്കെ ആണെങ്കിലും അതൊക്കെ നിറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്യമാകുന്ന അതൊക്കെ സമ്പന്നമായ അല്ലെങ്കിൽ അങ്ങനത്തെ അറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും സമ്പന്നമായ ഒരു ചെറുപ്പകാലമായിരിക്കുമല്ലോ അങ്ങേക്ക്. അത് അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ച ഒരാളാണ്, ഇടത്തരം കുടുംബത്തിലാണ്. അന്ന് ഇടത്തരം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും വാസ്തവത്തിൽ സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറം പണിക്കൊന്നും പോകാൻ പറ്റൂല, കാരണം കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. അപ്പൊ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞ് കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള സ്ഥലത്ത് ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ചെയ്തും അത് കിട്ടുന്ന ആദായങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നും പഠനത്തിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരം വെള്ളായണി കായലിന്റെ തീരത്താണ് താമസിച്ചിരുന്നത്. അവിടെ ഒന്ന് 3 കിലോമീറ്റർ നടന്ന് നേമം സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. 2 ഏല കിടക്കണം. അപ്പൊ ഈ ഏലകളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴത്തേക്കും മറ്റേ ഇടവപ്പാതി ഒന്നുകൊണ്ട് തന്നെ ഏകദേശം വെള്ളായണിക്കായൽ നടക്കുന്ന ഒരു വലിയ തോടുണ്ട്, പള്ളിച്ചൽ തോട്. ഈ തോടിനെ കുറുകെ കടക്കാനായിട്ട് രണ്ടറ്റവും ചെത്ത ഒരു തെങ്ങുംതടിയാണുള്ളത്. ഈ രണ്ടറ്റം ചെത്ത തെങ്ങുംതടിക്ക് മുകളിലൂടെ ഞങ്ങൾ 5-6 പേര് കയറിഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചാണ് അപ്പുറത്ത് പോകുന്നത്. ഏതാണ്ട് അരയോളം വെള്ളം ഓരോ ഏലയിലും ഉണ്ടാകും. ഇതും കടന്ന് അവിടെ ചെന്ന് പഠനവും കഴിഞ്ഞ് ഇതേപോലെ തിരിച്ച് വീട്ടിലെത്തുന്നതിനിടയ്ക്ക് എന്റെ അമ്മയും അച്ഛനും ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുത്തുന്ന അവിടെയാണ്. പഴഞ്ചൊല്ലുകൾ എടുത്ത് നോക്കിക്കോളൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല തത്വശാസ്ത്രം, അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും നല്ല തത്വശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തത്വശാസ്ത്രവും അല്ലേ വാസ്തവത്തിൽ പഴഞ്ചൊല്ല്? എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അതിനകത്തിൽ പഠിപ്പിച്ചു പോകുന്നത് നോക്കുക. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ആദരിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തില് മൂത്തവർ ചൊല്ലും, മുതനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നിടത്ത് ആ പ്രായം ചെന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊരു സമൂഹം നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
1: ഇപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ അധ്യാപന ജീവിതം 38 വർഷത്തോളമുള്ള അധ്യാപന ജീവിതം, അതിനൊപ്പമാണ് സാർ ഈ ഫോക്ലോർ ഗവേഷണങ്ങളൊക്കെ നടത്തിയത്. ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇത് ഇങ്ങനെയൊരു മേഖലയിൽ വ്യാപരിക്കാൻ പറ്റിയ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഒരു അധ്യാപകന്റെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ലെഷർ ടൈം കിട്ടും. ആഴ്ചയിൽ 14 മണിക്കൂർ 16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 3:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചില പരിമിതികൾ ഇതിനെ സംബന്ധിച്ചുള്ളത്, കാരണം ഒരു അധ്യാപകൻ സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു വലിയ ചിട്ടയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ എന്തെന്ന് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയ സന്ദർഭത്തിൽ പലരും വളരെ ദുഃഖത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വൈക്ലബ്യത്തോടുകൂടിയോ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറിനോളം അറിവൊന്നും ഞങ്ങൾക്കില്ല. ഞാനതിന് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ വലിയവനായിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ട്, ആ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നത്, അതിൽ നിങ്ങൾ എന്നെക്കാളും വലിയ അറിവ് ഉള്ള ആളാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സജ്ജരാണ്. ആ തിരിച്ചറിവ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടുകാലത്ത് താമസിക്കുന്ന കാണിക്കാരുടെ ഇടയിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കാറുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുടെ ജീവിതത്തേക്ക് എത്ര മനോഹരമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയാമോ. അതേപോലെ തന്നെ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടാണ് പല പഠന മേഖലകളും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെ സൗകര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് UGC രണ്ട്, അപ്പോൾ അവർ അവധി തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ പ്രോജക്ടിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയാണ്, അതിൽ പ്രത്യേകിച്ച് അവധിയായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ശനി ഞായറുമൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ട് ഏകദേശം 6200 പേജുണ്ട് ആ പ്രോജക്ട് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഫോക്ക് ലൈഫിന്റെ പ്രോജക്റ്റാണല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് വ്യക്തമായത്. വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിക്കില്ല, എല്ലാവരും അവരുടെ ഫോണിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെയല്ല, പരസ്പര സമ്പർക്കത്തിന്റെ പ്രശ്നം കിട്ടും. അതിലൂടെ എനിക്ക് കിട്ടിയ എന്തുമാത്രം അറിവെന്നുള്ളത് ഭാഷയുടെ വൈചിത്രങ്ങളെക്കുറിച്ച്, സംസ്കാരത്തിന്റെ വൈചിത്രത്തെക്കുറിച്ച്, നിരവധി ഇത്തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന നിരവധി സംഗതികളെ കുറിച്ചുള്ള ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ സാമാന്യ ജനങ്ങളുടെ സമ്പർക്കം,
1: അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ഇപ്പൊ തദ്ദേശീയമായ ആൾക്കാരുടെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പൊ തിരുവനന്തപുരം മേഖലയിലുള്ള വിഭാഗങ്ങളല്ല, ഇപ്പൊ നമ്മൾ പാലക്കാട് പോവാണെങ്കിൽ വയനാട് പോവാണെങ്കിൽ അവരുടെയൊക്കെ ജീവിത രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞ സങ്കടപ്പെടുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പുരവിമലയിൽ ഈ എന്റെ UGC പ്രോജക്ടുമായിട്ട് ഒരാഴ്ച ഒന്ന് താമസിച്ചിരുന്നു. അവിടെ പോയ സന്ദർഭത്തിൽ ശരിക്കും അവിടെ താമസിച്ച് വന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൈസ കൊടുത്തു. പൈസ കൊടുത്ത് അവർ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അന്ന് രാത്രി അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല, നമുക്ക് അറിഞ്ഞോട്ടല്ലോ അതിന്. ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് വരത് ദിവസമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫാമിലിയിൽ താമസിക്കുമ്പോൾ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, സാർ ഇനിയും പൈസ ഞങ്ങൾക്ക് തരരുത്. ഞാൻ ചോദിച്ചു അതും തോറ്റി സാറിവിടെ ഒരാഴ്ച ഒന്നൊരാഴ്ച കാണും, അത് കഴിഞ്ഞ് സാറങ്ങ് പോകും. എന്നും ഈ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ഞാൻ എടുത്തു ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, സാറ് അന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. അപ്പോൾ എനിക്കതിനകത്ത് രണ്ടനുഭവങ്ങളുണ്ടല്ലോ. ഒന്ന്, മനുഷ്യന്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം എനിക്ക് തോന്നിയതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വിശപ്പ് ഒരു എക്കണോമിക്സ് ആയിട്ട് മാറി. മനസ്സിലാക്കൂ, പട്ടിണി എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ആണെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ റിസർഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ നിലനിർത്തിയത് ഈ പട്ടിണിയാണ്. പട്ടിണി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനത, അപ്പൊ അതിനെ ഒരു സമരമാർഗമായിട്ട് മാറ്റുകയായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി പോലും ചെയ്തത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി രസകരമായിരുന്നു. ഞാൻ നിലമ്പൂര് ചോലനായ്ക്കര്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവിഭാഗമായിട്ടാണ് അവർ കഴിഞ്ഞത്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അവര് മുളക്കുള്ളിൽ അരിയിട്ടിട്ട് തീയിലിട്ടിട്ട് കഞ്ഞി ഒക്കെ വെച്ച് വന്നു, ചായ വെച്ച് വന്നു. ഇതൊക്കെ കണ്ടുകുമ്പോഴത്തേ നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അരണി കടയും പോലെ കടഞ്ഞ് തീയെടുക്കുന്നത് ഒക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരികയും മറ്റുമൊക്കെ ചെയ്ത്. ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയാലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊരു പാഠം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല.
1: ഈ ജീവിത പാഠങ്ങൾ മാത്രമല്ല അവരുടെ കലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കലകൾ, അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്.

0: കലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ കലകളെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ സാറിനത് കണ്ടപ്പോ തോന്നിയത്?
1: ഇതിനകത്ത് രണ്ട് പാഠങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താനുണ്ട്. ഒന്ന്, അതിന്റെ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത്. ആ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോക്ക് അത് രൂപപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന് പ്രസക്തമാകുമ്പോൾ മാത്രമാണത് ഫോക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് വേറെ ഒരു കലയാണ്. അപ്പൊ അത്തരത്തിലുള്ള കലാരൂപങ്ങള് ആ ഫോക്കിന്റെ സന്ദർഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്ക് എന്ന് പറയുന്ന എലമെന്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയ കലാകാരന്മാർക്ക് ജീവിക്കണ്ടേ?
0: അതെ.
1: ഒന്ന്, ഈ കലാരൂപങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അറിവ് വരുന്ന അനുസരിച്ചിട്ടുള്ളത് പലതിനെയും നമ്മൾ നിരസിക്കുന്നുണ്ട്. ശരിക്കും കുറെ കാലം കഴിയുമ്പോൾ ചിലതെല്ലാം അസ്തമിച്ചു പോകാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതിന്റെ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില മേഖലകൾ, ആ മേഖലകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് വിടുന്ന. ഇപ്പൊ ടൂറിസം ഒരു വ്യവസായമാണ്, അത് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കലാകാരനും വല്ലതും കിട്ടും, ടൂറിസത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വല്ലതും കിട്ടും. ഇപ്പൊ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ കലയുടെ സംശുദ്ധി മറ്റൊരു തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ രീതി ചെയ്യുന്നതൊരു തെറ്റല്ല. രണ്ടും രണ്ടാണ്, രണ്ട് സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു.
0: നമ്മൾ പലപ്പോഴും ഈ ലിഖിതമായ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാമൊഴിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സാറിന്റെ ഒരു പുസ്തകമുണ്ട്, വാമൊഴിയുടെ സൗന്ദര്യശാസ്ത്രം. ആ പുസ്തകം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു കോണ്ടെക്സ്റ്റ്?
1: ശരിക്കും പറഞ്ഞാൽ അതേ സാഹിത്യം എന്ന നിലയിൽ പഴഞ്ചൊല്ലുകള്, ശൈലി, കടങ്കഥ, കഥകള് ഇവയെല്ലാം നാണെന്ന് വിലയിരുത്തുകയാണ് അതിൻ്റെ അവിടെ. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതക്രമം പ്രകടമായിട്ട് അതിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിസ്സാരപ്പെട്ടതല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചെങ്കോട്ടപ്പട്ടിക്ക് മുമ്പോട്ടൊരു വാല എന്ന് കടങ്കഥയിൽ പറയുമ്പോഴേ അത് ചെരവ എന്നുള്ള ഒരു അർത്ഥം നമുക്കതിൽ കിട്ടുകയാണ്. ഇന്ന് ചെരവയെ കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അറിയാമോ?
0: ഇല്ല.
1: അപ്പൊ കടങ്കഥ നിലനിർത്തുന്ന സാംസ്കാരികമായ നിരവധി ഘടനകളുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരു നന്ദുണി എന്ന് പറയുന്ന വാദ്യത്തെ കുറിച്ച് ശരിക്കും നാല് കാലുണ്ട്, നന്ദുണി വയറുണ്ട്, നായ്ക്കയെ തിന്നാൻ ഇറച്ചിയില്ല എന്ന് പണ്ട് ഈ മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. മൂന്നിലെന്ന് പറയാണ് ഒരു മരക്കാല്. അപ്പൊ മരക്കാലെന്ന് പറയുന്നത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടെ, ഈ നാഞ്ചിനാടൻ അളവാണത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. പഴഞ്ചൊല്ല് കേട്ടപ്പോഴേക്ക് ഈ മരക്കാലിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അപ്പൊ ഇപ്പൊ ആ മരക്കാലെന്ന് പറയുന്നതിൽ നല്ല ഫോക്കിന്റെ ഒരു നല്ല കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 50-ഓളം വാദ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിരവധി ഘടകങ്ങളുണ്ട്, അളവ് സമ്പ്രദായങ്ങൾ ഏതാണ്ട് കുറേയധികം ഉണ്ട് എന്റെ. അപ്പൊ അതിനകത്ത് ഈ മരക്കാലിനെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാനും അതിനുള്ള പ്രചോദനം കിട്ടിയത് വാസ്തവത്തിൽ ഈ ഒരു കടങ്കഥയാണെന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ നമ്മളൊരു സംഘാത്മകമായ ഒരു ജീവിതക്രമമാണ്. ആ സംഘാത്മകമായ ജീവിതക്രമത്തെ നമുക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സ്വത്വം എന്ന് പറയുന്നുണ്ട്. ഈ സ്വത്വം സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ സ്വത്വത്തിന് മൂന്ന് ഘടനകൾ പറയുന്നതൊക്കെ. ഒന്ന്, സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഞാൻ സ്വയം വെളിപ്പെടുന്നത് എന്റെ സ്വഭാവം കൊണ്ടാണ്, ക്യാരക്ടർ കൊണ്ടാണ്. അതേസമയം തന്നെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്, ബിഹേവിയർ എന്ന് പറയുന്നത്. അത് നിർമ്മിത സ്വത്വമാണ്, സമൂഹം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആ സമൂഹം നിർമ്മിച്ചു കൊടുക്കുമ്പോഴേക്കും സമൂഹം ചില വിലക്കുകളൊക്കെ പറയും. ഏറെ തിളച്ച കലത്തിന് പുറത്തെന്ന് പറയും നമ്മളടുത്ത്. നീ ആ സമൂഹം വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണത്. മനസ്സിലായി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയിരുന്നു. അപ്പൊ ഇതെല്ലാം വിലക്കി നമ്മളൊരു നിർമ്മിത സ്വത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊരു വസ്തുത പഠിപ്പിക്കുന്നു. അപ്പോ സംസ്കാര പഠനത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളോ അന്വേഷണങ്ങളോ പലപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞ പഠനം എന്ന് പറയുന്നത് പോലും ഓരോന്നും ഇപ്പം പ്രത്യയശാസ്ത്രം ഇഷ്ടമായിട്ട് വളച്ചൊടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കുന്നതായ ചില പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സർവ്വതിനെയും നമ്മൾ വ്യാഖ്യാനിച്ച് ഇതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതും സംസ്കാര പഠനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലിയിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാൽ അഭിനയത്തിന്റെ എത്ര പാഠങ്ങളുണ്ടെന്നറിയുന്നത്? കണ്ണ് ചുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊക്കെ ദേഷ്യം വന്നു അല്ലേ. മുഖം ചുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യം വന്നു, അല്ലെങ്കിൽ ലജ്ജ വന്നു. എത്ര മനോഹരമായിട്ട് അഭിനയം അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, നിസ്സാരമാണ് അതിന്റെ കാര്യം. ഇതുമാതിരി ഓരോ തരത്തിൽ മുഖം വാടി, മുഖം വെളുത്തു, അല്ലെ മുഖം വിളറി. അപ്പൊ ഈ മാറ്റങ്ങളിൽ നമ്മളെ ശരിക്കും പറഞ്ഞ മനസ്സിന്റെ കണ്ണാടി മുഖമാണെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അഭിനയത്തിൽ നയനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് ഭരതൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാധാന്യം മൊത്തം നമുക്ക് ശൈലിയിലെ ഈ കണ്ണു

0: ശശി പറഞ്ഞതുപോലെ ഈ അടുക്കളയ്ക്ക് അങ്ങേക്കപ്പുറത്ത് നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന കാന്താരി കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ആന കയറാമല്ല ആള് കയറാമല്ല, ആയിരം കാന്താരി പൂത്തിറങ്ങിയെന്ന് ആകാശത്തെയും കാന്താരിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഇമേജോളം സത്യസന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പൊ ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യന്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്കഥകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. മല്ലനും മാധവനും കാട്ടിപ്പോയ കഥ അറിയാമല്ലോ. അവസാനം വന്നാണ് കരടി മണത്ത് നോക്കിയപ്പോഴത്തേക്കാണ് മല്ലൻ മാധവനോട് ചോദിച്ചത്, എന്താ കരടി പറഞ്ഞതേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ആപത്തിൽ ഉപേക്ഷിച്ച കൂട്ടുകാരനെ വിശ്വസിക്കരുതെന്നാണ് കരടി പറഞ്ഞത്. അപ്പൊ ചങ്ങാതി എന്ന വാക്കിന്റെ മനോഹരമായ ഒരു അർത്ഥത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, അവിടുത്തെ കരടി സംസാരിച്ചു, പൂച്ചയും പട്ടിയും എല്ലാം സംസാരിച്ചു. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി മുത്തശ്ശിയുടെ കഥ കേട്ട ഒരു പരിചയമാണ്. അവരൊരിക്കലും കഥ എന്ന് പറയുന്നത് പറയുകയല്ല, അഭിനയിക്കുകയാണ്. ഇനി ഭാവത്തിന്റെ തലങ്ങൾ ആവിഷ്കരിക്കുന്നതൊക്കെ നോക്കുക, അവരുടെ മുഖംഭാവം മാറുന്ന രീതി, കണ്ണുകളുടെ രീതി, കൈകൾ മാറുന്ന രീതി. ഞാൻ കണ്ട ആദ്യത്തെ അഭിനയത്തിന്റെ തിയേറ്ററാണ് മുത്തശ്ശി. ഈ ഏകാംഗ തിയേറ്ററിനെ കണ്ട പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ചാക്യാർ കൂത്തായാലും പാഠകമായിരുന്നാലും ഒക്കെ നിലനിന്നത്. അതും ഏകാംഗ അഭിനയമാണ്. പാശ്ചാത്യ ലോകത്ത് ഇത് പരാജയപ്പെട്ടതാണ്. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ ഏറ്റവും പൈതൃക കലകളിൽ ഏറ്റവും ആദിമമായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടവും ഈ കൂത്തുമൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ചാക്യാർ കൂത്ത് പോലെയുള്ള ഒരു കലയെ നിലനിർത്തിക്കൊണ്ട് പോയതിനും അതേപോലെ തന്നെ അതിനെ പിന്നെ ആസ്വദിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കഥ കണ്ട പരിചയമാണ്.
1: ഇത് സാറ് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരാമർശിച്ച കലകള്, ഇപ്പൊ പടയണി, കൂത്ത്, പാഠകം, ചാക്യാർ കൂത്ത്, ഇതൊന്നും അല്ലാതെ നാം അറിയാത്ത ഒരുപാട് കലകൾ ഉള്ളതാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പൊ ശരിയാണ്, ഇന്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നാം അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അവെയർ അല്ലാത്ത ഈ കലകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ധാരാളമായിട്ടുള്ള കലകളുണ്ടാവും. ചില കലകളുടെ രസകരമായ ചില സാമ്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇവിടുത്തെ കാണിക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പത്തനംതിട്ട, തിരുവല്ല പ്രദേശങ്ങൾ, ഏതാണ്ട് ഇടുക്കി വരെ വരുന്ന പ്രദേശങ്ങളിലെ മലയരയരയാണ് പൊതുവിൽ ഇവിടങ്ങളിൽ കാണിക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും ജീവിതക്രമവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഷ്ഠാന കഥകൾ, അതായത് മാന്ത്രിക അനുഷ്ഠാനമായിട്ട് അറിയപ്പെടുന്നതാണ് ചാറ്റ്. ചാറ്റ് കമ്പ്യൂട്ടറിൽ പ്രധാനമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണിക്കാരുടെ ഈ ചാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറേ അവരുടെ ആ ചാറ്റിന്റെ ഇതിൽ പേച്ചുള്ളതും പേച്ചില്ലാത്തതും ഉണ്ട്. അതായത് ഭാഷ തന്നെ വരുന്നത് കൊണ്ട് ഭാഷയില്ലാതെ സ്വരം മാത്രം കൊണ്ട് അവർ ചെയ്യുന്നൊരു. അപ്പോ ആ പേച്ചില്ലാത്ത ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത്, അറിയപ്പെടാത്ത ഏതോ ദൈവവുമായിട്ടുള്ള അവരുടെ സമ്പർക്ക വ്യവഹാരമാണ് വാസ്തവത്തിൽ ഇത് തന്നെയല്ല. കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നടത്തുന്ന ചാറ്റും, അപ്പോ അർത്ഥം കൊണ്ട് എത്ര സമാനമായിട്ട് അവ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ചാറ്റുകളിൽ തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. പക്ഷെ അവർ പറയുന്ന ചില മണ്ണഴിച്ച് ചാറ്റെന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. മണ്ണഴിച്ച് ചാറ്റെന്ന് പറയുന്നത് നമ്മുടെ രൂപം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞതിന് ശേഷം തീയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപം തീയിലിട്ട് ചുട്ടു കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പുതിയൊരു ശരീരം നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടി എന്ന് നമുക്ക് അറിയുന്നു, പക്ഷെ പാലക്കാട് കുമ്മാട്ടി വേറെ. അപ്പൊ അതേപോലെ തന്നെ ഇവിടങ്ങളിൽ നീലി എന്ന് പറയുന്നത് യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ അവിടെ കല്ലടിക്കോടം മലനിരകളിൽ അവിടെ ഒരു നീലിയുണ്ട്, അതൊരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുഷ്ഠാനങ്ങൾ വേറെയാണ്. നമ്മുടെ ഇവിടുത്തെ കാക്കാരശ്ശി നാടകം ഏതാണ്ട് തീർന്ന് കഴിഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു തെരുവ് നാടകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ്. വീഥി നാടകങ്ങളായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ്, നല്ല രസകരമായിട്ടുണ്ട്. ഭരതന്റെ വീഥ്യംഗങ്ങൾ എന്ന് പറയുന്ന ഉൾപ്പെടെ പ്രഹസനത്തിൽ വരേണ്ടതായ എല്ലാ ക്രമങ്ങളും അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാക്കാരശ്ശേടത്തിന് സമാനമായിട്ടുള്ള പാണപ്പൊറാട്ടുകളുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാലിയ പൊറാട്ടുകളുണ്ട്, തെയ്യപ്പൊറാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അവിടെ ചെന്നു പോകുമ്പോഴത്തേക്കുമാണ് അതിന്റെ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഇതിനൊരു ദൗത്യവും കൂടിയുണ്ട്. നമ്മുടെ അവതരണ കലകളെ സംബന്ധിച്ചിടത്തോളം അവതരണ കലകള് ഇവിടുത്തെ പറഞ്ഞേറ്റം എന്ന് പറയുന്ന ആദ്യം തന്നെ രൗദ്രം നിലനിൽക്കുന്നതാണ്. ഇപ്പൊ ദാരികൻ തൊഴുതു പിടിച്ചിട്ടെന്റെ കൊല്ലരുത് എന്ന് പറയുമ്പോഴും അത് കേക്കാതെ ദേവി ശിരസ് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇതല്ല മുടിയേറ്റ്. മുടിയേറ്റിൽ വരിക്കുമ്പോഴത്തേക്ക് ഈ രൗദ്രം കുറയും. ആ രൗദ്രത്തെ കുറയ്ക്കുന്നത് ഹാസ്യ ശൃംഗാരങ്ങൾ ഇടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂളി എന്നും കോയമ്പടാരെന്നും പറഞ്ഞ രണ്ട് ഹാസ്യ കഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ധർമ്മശൃംഗാരം, അർത്ഥശൃംഗാരം, കാമശൃംഗാരം. അതിന് ഇവിടുത്തെ ഈ ആദ്യം തന്നെ രൗദ്രം നിൽക്കുന്ന നമ്മുടെ പറനേറ്റ് അഥവാ കാളികൂട്ടം എന്ന് പറയുന്നതിന് നമ്മൾ നാട്യശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമം എന്ന് പറയുന്നതാണ്. ആ ഡിമത്തിൽ ഹാസ്യ ശൃംഗാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് രൗദ്രത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നതാണ് സമവകാരം, മുടിയേറ്റ സമവകാരമാണ്. അപ്പൊ അത് കേരളത്തിലുണ്ട്. ഈ രണ്ട്

0: പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കരുണവും രൗദ്രവും കൂടുതൽ വരുന്ന സ്ഥലത്ത് ഹാസ്യങ്ങൾ കൊണ്ട് ആ കരുണത്തിന്റെയും രൗദ്രത്തിന്റെയും ഗൗരവം കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പോ സാർ ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാറിന്റെ മുച്ചിലോട്ട് ഭഗവതി എന്നുള്ള അങ്ങയുടെ പ്രോജക്ട് വടക്കൻ മലബാറിലെ തെയ്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും ഈ കലാരൂപങ്ങൾ എങ്ങനെ ഘടനാപരമായിട്ട് മാറി നിൽക്കുന്നു, അവർക്കുള്ള വ്യത്യാസങ്ങൾ?
0: അത് വേറൊന്നുമല്ല, അവിടുത്തെ തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലാരൂപങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരു പുരാവൃത്തങ്ങളുണ്ട്, ഒരു പ്രാദേശികമായ ഒരു ജനജീവിതം, അതിൽ വംശീയതയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം അംശങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ സാമൂഹികമായ മനോഭാവം അതിനകത്ത് പ്രകടമാകും ഓരോ പുരാവൃത്തത്തിനകത്തും. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം മനുഷ്യൻ ദേവതയായിട്ടെത്തണം, ഇവിടെയും അങ്ങനെയാണ്. കള്ളിയാങ്കട്ട് നീലി അങ്ങനെയാണ്, യക്ഷി പുരാവൃത്തങ്ങളെല്ലാം അങ്ങനെയാണ്, പിന്നെ പൊന്നിറത്താൾ അങ്ങനെയാണ്, പുരുഷാദേവി അമ്മ അങ്ങനെയാണ്, തമ്പുരാക്കന്മാരുടെ ഒരു ഉലകൂടെ വരുമ്പോൾ തമ്പുരാൻ ഊരൂട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ആ പുരാവൃത്തം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുന്ന ഒരു കഥ. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് തട്ടുകളിലേക്ക് നമുക്ക് ഇവയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഫോക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രാദേശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ കേരളത്തിലെ കാളി നാടകം എന്നാണ് കേരളത്തിൽ കാളി പുരാവൃത്തത്തെ പൊതുവിൽ അറിയുന്നത്. ഉത്തര കേരളം പോലും ദക്ഷിണ കേരളം പോലെ ഭദ്രകാളി സങ്കല്പം ഒന്നാണ്. അപ്പൊ അതിന് രസകരമായ ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് ഞാൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതിന്റെ മധ്യസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഈ കൊടുങ്ങല്ലൂരാണ് ഭദ്രകാളിയുടെ ആസനം. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ തോറ്റം പാട്ടുകൾ. വടക്കും അതേപോലെയുള്ള കളംപാട്ടുകളുണ്ട്. അപ്പൊ ഈ ഭദ്രകാളിയുടെ ഈ അംശം എന്ന് പറയുന്നത് അവിടെ കളംപാട്ടാണെങ്കിൽ ഇവിടെ തോറ്റം പാട്ടാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭദ്രകാളിയുടെ കാളി നാടകമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുള്ള ഒന്നാണ് ഇവിടുത്തെ കാളിയൂട്ട് അഥവാ പറനേറ്റ്. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ഭദ്രകാളി ദാരികവധാനന്തരം ഭയങ്കരമായിട്ട് രോഷം കൊട്ടു. ആ രോഷത്തെ അടക്കാൻ ഒരു വഴിയുമില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ശാന്തയാക്കും എന്നുള്ളതിന് അച്ഛൻ ചെന്ന് വഴി കിടന്നു, ദേവകളുടെ അഭിപ്രായമാണ്, മറികടന്ന് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മുരുകന്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്നു പ്രാർത്ഥിച്ച് തൊഴുതിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരുകൻ വലിയ കോലമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിന്നു നോക്കിയപ്പോഴത്തേക്കും തന്റെ അതേ രൂപത്തിൽ ഒരെണ്ണം നിൽക്കുന്നു. ആടാന്ന് ചോദിച്ചു, പെങ്ങളെ ഇത് ഞാനാണെന്ന് പറഞ്ഞു. സഹോദരനല്ലേ, ദേഷ്യം ക്ഷമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പാടുകയണി. അപ്പൊ അവിടെ കഥയുടെ അന്ത്യത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണെങ്കിലും കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അവതരണമാണ് അത്. മുടിയേറ്റം എന്ന് പറയുന്നത് ഇതേപോലെ കാളി ദാരിക വധത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റം. അത് ഞാനീ പറഞ്ഞല്ല, ഡിമത്തിൽ നിന്ന് സമാവകാരത്തിലേക്ക് വരുന്ന ഒരു വ്യതിയാനമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത്. ഇപ്പൊ പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ, ഇത് വടക്കോട്ട് പോകുമ്പോൾ ദാരികാവധങ്ങളുണ്ട്, വയനാട് അതേപോലെ തന്നെ കോഴിക്കോട് പാലശ്ശേരി ആ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ രുധിരകോലമാണുള്ളത്, വളരെ സൗമ്യമാണ് അവിടെ. അതേപോലെ തന്നെ മലയരുടെ അനുഷ്ഠാനമായിട്ട് വരുന്ന അത്. അപ്പൊ ഇതുമാതിരിയുള്ള ധാരാളം വേർഷൻസ് പ്രാദേശിക വ്യതിയാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായിട്ട് വരും. അതിലൊന്നാണ് വാസ്തവത്തിൽ തെയ്യം. ഒരു രൂപമാണ്, ആ പ്രദേശത്തിന്റെ സൗന്ദര്യ അവബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. അതേപോലെ ഈ പത്തനംതിട്ടയുടെ സൗന്ദര്യബോധത്തിൽ നിലനിൽക്കുന്ന അവിടുത്തെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതരണമാണ് വാസ്തവത്തിൽ പടയണി. ഇവിടുത്തെ കാളിയോട്ട് മറ്റൊരു രൂപം. അതൊക്കെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള ഭേദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങളാണുള്ളത്. അക്കൂട്ടത്തിലൊന്നാണ് കാളിയൂട്ടും മുടിയേറ്റും പടയണിയും തെയ്യങ്ങളും എല്ലാം.
1: സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കറിയാം ഫോക്ലോർ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പി കെ കാളൻ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗവേഷകനെ കൂടുതൽ പ്രോത്സാഹനം നൽകാൻ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
0: സംശയം എന്താക്കരുത്, എന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി എനിക്ക് പ്രചോദനമായിട്ടും കൂടെ തീരുകയാണ്. അതല്ലേ വേണ്ടത്. ഒരു ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം കൊണ്ട് പലരും അവസാനിപ്പിക്കുന്നവരുണ്ട്. ആ ഗവേഷണം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സംഭാവനകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയുമെന്നുള്ളതാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പാലിക്കുന്ന?
1: സാറ് കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗമായിട്ടും ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന സാർ പറഞ്ഞല്ലോ, നാളേക്കുള്ളവർക്കുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഇതൊക്കെ. അപ്പോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു മനോഭാവം എങ്ങനെയാണ്, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
0: ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ഏത് തരത്തിലുള്ള വിഷയം തന്നിരുന്നാലും ഒരുവിധം തെറ്റുകൂടാതെ വലുതാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സാമാന്യമായ നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ സഹായിക്കുന്നത് ഫോക്കാണ്. അപ്പോൾ അത്

0: ഈ ഒരു പഠന മേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല അക്കാര്യം.
1: എന്തായാലും ഈ ഒരു മേഖലയിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ പുതുതലമുറ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാനും നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ വരികളും. ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും നമ്മോടൊപ്പം വന്ന് ഇപ്പം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
2: നമസ്കാരം. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള

0: ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബിൾ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക വിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന്റെ സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. പിഎസ്സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് ഐജിഎസ് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. എസ്പി സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹി കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി.

0: യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 NDPs കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യയ്ക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 കോടിയുടെ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം, ചിത്രം സർവം മായ.

0: करना चाहते हैं।
1: Speaking at the Melbourne Meets Modi event, Prime Minister Modi also referred to Operation Sindoor. He said the operation demonstrated the effectiveness of India's homegrown defense systems in carrying out anti-terror operations.
0: भारत के डिफेंस प्लेटफॉर्म की कैपेबिलिटी और क्रेडिबिलिटी दुनिया देख रही है। आपने ऑपरेशन सिंदूर के दौरान डेमो तो देख ही लिया होगा, धमाके आतंकियों के अड्डों पर हो रहे थे और गूंज पूरी दुनिया में सुनाई दे रही थी।
1: Mr. Modi said the India-Australia partnership has reached new heights, driven by shared values, strong people-to-people ties, and expanding cooperation across key sectors. He described the 1 million strong Indian diaspora as a vital pillar of bilateral relations. Speaking on the occasion, Australian Prime Minister Anthony Albanese described the Indian community as a living bridge between the two countries.
2: The energy that we feel in here tonight defines the Australia-India partnership. It is an enthusiasm and a dynamism that drives the positivity and promise of our two nations and peoples.
1: Our correspondent covering the Prime Minister's Australia visit has filed this report.
3: The deafening cheers inside Marvel Stadium echo a fundamental truth. The India-Australia relationship has evolved far beyond standard diplomacy. Prime Minister Modi's vision of an aspiring, developed India from global manufacturing triumphs to critical humanitarian interventions under Operation Brahma proves that a stronger India serves all of humanity. As Prime Minister Albanese rightfully honored this thriving community as the ultimate living bridge, it is clear that the Indian diaspora is actively fueling the economic engines and the strategic defense corridors of both nations. Suhas Ram, Akashwani News, Melbourne.
1: A report on the economic contribution of the Indian community in New Zealand was released in Auckland today. New Zealand's Minister of Revenue and Climate Change, Simon Watts, and India's High Commissioner to New Zealand attended the event. The report was released ahead of Prime Minister Narendra Modi's visit to New Zealand beginning tomorrow for the final leg of his three-nation tour. More from our correspondent covering the Prime Minister's New Zealand visit.
4: The event was attended by New Zealand's Minister of Revenue and Climate Change, Simon Watts, Ms. Muanpai Sai Oi, High Commissioner of India to New Zealand, Member of Parliament, business leaders and representatives of the Indian community.
5: It's really, really important to see the economic contribution that Indian diaspora is making to the New Zealand economy. The report that we are publishing and seeing this evening outlines that significant economic contribution as we move forward. So this economic report is a big reminder of how important this relationship is.
4: Prepared by Infometrics, the report highlights the growing economic contribution of Indians in New Zealand. Presenting the key findings, Brad Olson, Chief Executive and Principal Economist, Infometrics, highlighted the community's significant role in the country's economy. Manju Meena from Auckland, New Zealand for Akashwani.
1: This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at EIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in and download the News on EIR app. Union Home Minister Amit Shah today chaired a conference of superintendents of police, SPs, from border states and union territories in New Delhi. Superintendents of police from Jammu and Kashmir, Punjab, Uttarakhand, Rajasthan, Gujarat, Uttar Pradesh, Bihar and West Bengal participated in the conference. Apart from infiltration, illegal immigration and demographic changes, border security, drone threats and narcotics trafficking were discussed during the meeting. The National Commission for Women, NCW, today constituted a high-level expert committee amid growing concerns over irregularities in the rapidly expanding assisted reproductive technology sector. The panel will undertake a comprehensive review of the regulatory framework and concerned laws governing IVF clinics, assisted reproductive technology centers and gamete banks, with a focus on protecting the reproductive rights, dignity and safety of women. Former judge of the Delhi High Court, Justice Asha Menon, will chair the expert committee. The government has waived the basic customs duty on goods used in manufacturing of display assemblies, lithium ion cell and inductor coil module with an aim to promote domestic production of electronic devices like smartphones, laptops, wearables and smart TVs. The Ministry of Finance has issued three separate notifications giving effect to the basic customs duty waiver on the goods used in manufacture of the three key components used in electronic devices. Vice President C.P. Radhakrishnan today said that a strong foundation in fundamental sciences is essential for India's transformation into a developed nation by 2047. Addressing the 15th convocation of the National Institute of Science Education and Research at Jatni near Bhubaneswar, he said, scientific self-reliance will be the key driver of the country's future growth and global leadership. Former Trinamool Congress TMC MPs Sushmita Dev, Sukhendu Sekhar Ray and Prakash Chigbarak formally joined the Bharatiya Janata Party in Kolkata today, weeks after resigning from the TMC amid growing tussle within the party. The three leaders were inducted into the BJP at the party's Salt Lake office in the presence of West Bengal BJP President Samik Bhattacharya and other senior leaders. The BRICS Women Ministers meeting concluded in Kochi today. Speaking during the concluding session, Union Women and Child Development Minister Annapurna Devi said the BRICS members share several common concerns relating to women's development. More from our correspondent.
6: The BRICS Women Ministers meeting concluded in Kochi with the adoption of the first ever joint statement on the Women Ministers track. The meeting welcomed India's proposal for a BRICS digital repository and BRICS digital capacity building guidelines. The meeting reaffirmed the collective commitment to women-led development as a key driver of inclusive and sustainable growth. Midhi M. Palluruthi, Akashvani News, Thiruvananthapuram.
1: Iran has accused the United States of carrying out an airstrike near the Bushehr nuclear power plant. Iran's state news agency reported that the strike took place around noon today, hours after the U.S. military's central command said it had concluded its strikes on Iran. Earlier in the day, the United States launched fresh airstrikes on Iran, while Tehran responded with missile attacks targeting U.S. allied countries in West Asia. Sirens were reported in Bahrain, Kuwait, Qatar and Jordan, where the United States maintains military presence. The latest escalation has raised concerns over a fragile ceasefire aimed at ending the conflict in the region. The India Meteorological Department or IMD today said that the southwest monsoon has covered the entire country. IMD has issued a red alert for very heavy rainfall over Uttarakhand tomorrow. The weather agency has predicted heavy rainfall over Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, East Madhya Pradesh and Madhya Maharashtra over the next 4 days. Meanwhile, parts of Delhi NCR witnessed light to moderate rain today. In FIFA World Cup, France will face Morocco in the first quarterfinal at Boston in US tonight. The match will begin at 1:30 a.m. Indian time. Spain will take on Belgium in the second quarterfinal match tomorrow late night. In the remaining quarterfinal matches, Norway will play against England while defending champions Argentina will clash with Switzerland on Sunday morning. In Wimbledon tennis, Carolina Mukova of Czech Republic has reached women's singles final. 10th seed Mukova defeated 7th seed American player Coco Gauff in the first semi-final of the women's singles this evening. Later in the second semi-final, Ukraine's Marta Kotsyuk will take on Czech player Linda Noskova. And in men's cricket, India will face England in the 4 T20 International of the 5-match series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian Standard Time. The Indian team trailed the series 0-2, making this a must-win game to stay alive. And now, before we end the bulletin, the headlines once again. India and Australia adopt a joint declaration on defence and security cooperation to ensure free and open Indo-Pacific, also ink deal for supply of uranium from Australia. Prime Minister Narendra Modi says India aspires to be one of the world's top three economies driven by the motto of Grow More, Achieve More, addresses Indian diaspora in Melbourne. National Commission for Women forms a high-level expert committee to review regulatory framework and laws governing IVF clinics. Government waives basic customs duty on key components used in electronic devices to promote their domestic production. Iran accuses U.S. of conducting airstrike near Bushehr nuclear power plant, attacks U.S. bases in Bahrain, Kuwait and Qatar, and in FIFA World Cup, France to face Morocco in the first quarterfinal at Boston in U.S. tonight. That is all in the news at 9. Good night.
7: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
8: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, പാദവാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിനു മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത് ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെയല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത് അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ. എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ കാറ്റും മഴയും, അപ്പൊ ആ കാറ്റും മഴയും അതിലെ ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നു. ഇപ്പോ സുഖമില്ലായിരുന്നു എന്നിട്ടും ജോലിക്ക് പോയി, അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു, എന്നിട്ടും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ രണ്ടായി തിരിച്ചു, വാചകമെന്നും ദ്യോതകമെന്നും.

സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെ വാചകമെന്ന് പറയുന്നു. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണവ? നാമം, ക്രിയ, ഭേദകം. ഇനി നമുക്ക് അവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. നാമം ദ്രവ്യം, ക്രിയ ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിന്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിന്റെ പേരാകാം. ഇപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിന്റെ പേരാകാം. അങ്ങനെ എന്തിന്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ? ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം, അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോ അതിന്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ഒരു സാധനത്തിന്റെ, ഒരു വസ്തുവിന്റെ, ഒരു ദ്രവ്യത്തിന്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാല്? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരു ആളും കൂടി ഉണ്ട് അല്ലെ, ഗുണനാമം. പേരുപോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിന്റെയോ ദോഷത്തിന്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പൊ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്. അപ്പോ ഗുണം മാത്രമല്ല, അപ്പൊ അതുപോലെ തന്നെ ദോഷത്തെയും കുറിക്കുന്ന കള്ളത്തരം, അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോ നാമത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോ മറന്നു പോകണ്ട, നാമം എന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലെ. മറ്റെന്തൊക്കെ നാമങ്ങൾ ഉണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. അതിൽ ആദ്യത്തേത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേരുപോലെ തന്നെയാണ് അതിന്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം, ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാല് പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ, അത് വ്യക്തിയാകാം, വസ്തുവാകാം, സ്ഥലമാകാം, അതിന്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പൊ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിന്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പൊ പുഴ, അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പുഴ.

0: ഒരു വർഗം എന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പൊ അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കനാണ്. അപ്പൊ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേനാമം, ജാതി വർഗ വ്യക്തി ലിംഗഭേദമില്ലാത്ത അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തിയെന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല, ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്, ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിന്റെ പേര്, ഒരു സമൂഹത്തിന്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിന്റെ പേര്. ഇപ്പൊ നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക? പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പൊ ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പേര്, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പോ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു: സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം: അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരാള് അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോ ഞാൻ എന്നെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ടു മൂന്ന് പേരെ കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്നയാളിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിന്റെ പകരം, അതായത് ഞാനിപ്പോ സംസാരിക്കുന്നു, അതൊരാള് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നു, ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉത്തമ പുരുഷൻ, കേൾക്കുന്നയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ, മൂന്നാമതൊരാളിനെ സൂചിപ്പിക്കുന്ന സർവനാമം. ഉദാഹരണം: അയാൾ, അവൻ, അദ്ദേഹം, അവർ, അവൾ, അത്. ഇങ്ങനെ മൂന്നാമതൊരാളിനെ കുറിക്കാനായി ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ സർവനാമം മൂന്നായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർവനാമം ഉൾപ്പെടുന്ന ദ്രവ്യനാമം, അതിനെ നമ്മൾ അഞ്ചായി തിരിച്ചു എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമം ഉൾപ്പെടുന്ന നാമം, അതിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവുകൾ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.